ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിലെ മീൻ ദിവസവും മാനത്തേക്ക് നോക്കി പറവുകളെ പോലെ പറക്കാൻ കുതിച്ചു. നീ നീന്തേണ്ടവനാണ്, പറക്കേണ്ടവനല്ല എന്ന് സഹമീനുകൾ കളിയാക്കിയെങ്കിലും പ്രതിസന്ധികൾ മറികടന്ന് ഒരു ദിവസം വലിയൊരു തിരമാലയുടെ സഹായത്തോടെ അത് വെള്ളത്തിന് പുറത്തേക്ക് ഉയർന്നു ചാടി. എന്നാൽ കരയിൽ വീണ് ശ്വാസം മുട്ടിയപ്പോഴാണ് തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ശക്തി നീന്തലാണെന്നും മറ്റുള്ളവരുടെ ജീവിതം കണ്ട് കൊതിക്കാതെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതാണ് യഥാർത്ഥ വിജയമെന്നും അത് മനസ്സിലാക്കി. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കാതെ നിങ്ങളുടേതായ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ മിനുക്കിയെടുക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 25, കൊല്ലവർഷം 1202 ചിങ്ങം 9. ഇന്ന് ലോക ഫാർമസിസ്റ്റ് ദിനം. ലോകമെമ്പാടുമുള്ള ഫാർമസിസ്റ്റുകളുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 25 ലോക ഫാർമസിസ്റ്റ് ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷന്റെ മുൻകൈയിൽ ആരംഭിച്ച ഈ ദിനം ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഫാർമസിസ്റ്റുകൾ നൽകുന്ന വിലപ്പെട്ട സംഭാവനകളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിടുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
1: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
2: ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി. ദ ടൈം ഈസ് 7 o'clock.

0: மார்னிங் போஜோ.
1: Hi, hello, good morning and welcome to Morning Mojo with me, RJ Elikutti. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും മോർണിംഗ് അപ്ഡേറ്റ്സും വിശേഷങ്ങളും ഈ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റീസും ഒക്കെ പറയാനായിട്ട് സൂപ്പർ എനർജറ്റിക് ആയിട്ട് ഞാൻ വന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് സെപ്റ്റംബർ 25 ഒരു ഫ്രൈഡേ മോർണിംഗ് ആണ്. സോ ഒരു വീക്കെൻഡിനെ ഇങ്ങനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ദിവസമാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഓ ഇന്നും ഓഫീസിൽ പോകണമല്ലോ, സ്കൂളിൽ പോകണല്ലോ എന്നൊക്കെ പറഞ്ഞ് സാഡായിട്ടാണ് എണീക്കുന്നതെങ്കിൽ ആ ഒരു സാഡ്നെസ് ആ ഒരു ഡേ മുഴുവൻ നമ്മുടെ ബോഡിയിലും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിലും ഒക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. സോ നമുക്ക് കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു പവർ ഇങ്ങനെ നഷ്ടപ്പെടും. അതേസമയം ഓ ഇന്ന് ഫ്രൈഡേ ആണല്ലോ, അപ്പോൾ ഇന്നും കൂടി അങ്ങോട്ട് പോയാൽ മതി, ഇനിയിപ്പോൾ നാളെ ഓഫായിരിക്കാം, ചിലർക്ക് നാളെ ഓഫായിരിക്കാം, ചിലർക്ക് നാളെയും കൂടി പോയാൽ മതി എന്നുള്ളൊരു പോസിറ്റിവിറ്റിയൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തെടുത്ത് അല്ലെങ്കിൽ ആവാഹിച്ച് നമ്മൾ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലോ സൂപ്പർ എനർജറ്റിക് ആയിരിക്കും. കാരണം ഇത് ഞാൻ എൻ്റെ ലൈഫിൽ പരീക്ഷിച്ച് നോക്കാറുള്ളത്. എൻ്റെ ചേച്ചി എപ്പോഴും പറയും, നീ എന്തിനാ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്, മൂഡ് ഓഫ് ആയിട്ടിരുന്ന ആ ഒരു ഡേ ഫുള്ള് മൂഡ് ഓഫ് ആയി പോകും, ചുമ്മാ അങ്ങോട്ട് സന്തോഷിക്കുക, അപ്പോൾ നമ്മുടെ ബ്രെയിനെ നമുക്ക് ഇങ്ങനെ പറ്റിക്കാൻ പറ്റും. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് ബ്രെയിന് ഫീൽ ചെയ്ത ആ ഒരു ഡേ ഫുൾ നമുക്ക് എനർജി ആയിട്ടിരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഇടയ്ക്ക് പരീക്ഷിക്കാറുണ്ട്. ഞാനിങ്ങനെ അറിയാതെ ഓഫ് മൂഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ അയ്യോ ചിരിക്കാം, നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ചിരിച്ചിരിക്കുമ്പോഴത്തേക്കും ബ്രെയിൻ എന്തോ ഒരു പെട്ടെന്നൊരു എനർജി ഇങ്ങനെ കണക്ട് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊരു ഓരോ കുട്ടിക്കുട്ടി ടിപ്പാണ്, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഞാനേ പറഞ്ഞു തരാനുള്ളൂ, ഒന്ന് പരീക്ഷിച്ച് നോക്കുകയുള്ളൂ എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിശേഷം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതായത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ദിവസമാണ്. നമ്മൾ അടിവരയിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്ത് തുടങ്ങേണ്ട ഒരു ദിവസമാണ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വേൾഡ് ഡ്രീം ഡേ ആയിട്ട് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന ഒരു ദിവസമാണ്. ഈ ഡ്രീം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേരുണ്ട്, നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ. അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലേ, ഡ്രീം ഈസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. അതായത് നമ്മളെ ഉറങ്ങാൻ വിടുന്നതായിരിക്കരുത് നമ്മുടെ, അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ കാണുന്നതായിരിക്കരുത് നമ്മുടെ സ്വപ്നം, നമ്മളെ ഉറങ്ങാൻ വിടാത്തതായിരിക്കണം എന്നുള്ളത്. സോ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു കോട്ട് തന്നെ നമ്മൾ മനസ്സിൽ ഓർത്തോണ്ട് നമുക്ക് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലൈഫിൽ എന്തെങ്കിലും നേടണമെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറുന്ന ആളുകളാണെങ്കിൽ, അതിനേക്ക് വേണ്ടിയിട്ട് ഒരു ചുവട് പോലും എടുത്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ഡേ ടു സ്റ്റാർട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ള ആ ഒരു ദിവസം. സോ ബിക്കോസ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാവരുടെയും ഡ്രീംസ് ആർ ടോട്ടലി വേർത്ത് ചേസിങ്. സോ ഈ ഒരു വേൾഡ് ഡ്രീം ഡേയിൽ ആ സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ ചേർത്ത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് മുന്നേറാം. എന്തായാലും മോർണിംഗ് മോജോയിലൂടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ടുണ്ട്. അതിനു മുൻപ് ഈ ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബെസ്റ്റ് ആക്ടറിലെ സ്വപ്നമൊരു ചാക്ക് എന്ന പാട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

യെസ്, ഈ ഒരു പാട്ടിൽ പറഞ്ഞതുപോലെ കിനാവ് കൊണ്ടൊരു കളിമുറ്റം നാളെ നമ്മളുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ അല്ലെ. ആ ഒരു നല്ല ലോകത്തിൽ നമുക്കും ജീവിക്കാം. ബിക്കോസ് വൈ, ഇന്ന് വേൾഡ് ഡ്രീം ഡേ ആണ്. ആ ഡ്രീമിലേക്ക് വേണ്ടിയിട്ടുള്ള ചുവടുവെപ്പുകൾ എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം എടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദിസ് ഇസ് മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെയിൽ കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇങ്ങനെ കറങ്ങി കറങ്ങി 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനായിട്ടുണ്ട്. സെപ്റ്റംബർ 25 ഇന്ന് വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. നമ്മുടെ രോഗികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലും മരുന്നുകളുടെ സുരക്ഷിതമായിട്ടുള്ള ഉപയോഗം ഉറപ്പാക്കുന്നതിലുമൊക്കെ ഫാർമസിസ്റ്റുകൾ വഹിക്കുന്ന പങ്ക് ലോകമെമ്പാടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ ആണ് സെപ്റ്റംബർ 25 വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2009 തുർക്കിയിലെ ഇസ്താംബുളിൽ നടന്നിട്ടുണ്ടായിരുന്ന FIP, അതായത് ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ്റെ കൗൺസിലായിരുന്നു ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസം ചൂസ് ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 1912 സെപ്റ്റംബർ 25 ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ രൂപീകൃതമായിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സ്ഥാപക ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ദിവസം ഫാർമസിസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ഡോക്ടർമാർ രോഗം നിർണയിച്ച് മരുന്നുകൾ നിർദ്ദേശിക്കുന്ന ആ ഒരു സമയത്ത് ആ മരുന്നുകൾ രോഗികൾക്ക് കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായ പാർശ്വഫലങ്ങൾ മനസ്സിലാക്കി സുരക്ഷിതമായിട്ട് നൽകുന്നത് ഫാർമസിസ്റ്റാണ് എന്ന് നമുക്ക് ഓർക്കാം. സോ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് നമ്മുടെ ലൈഫിൽ ഫാർമസിസ്റ്റിനെയൊക്കെ അറിയുന്നവരുണ്ട് എങ്കിൽ അവർക്കൊരു വേൾഡ് ഫാർമസിസ്റ്റ് ഡേയുടെ ഒരു വിഷസ് കൂടി പറയാം. പക്ഷേ ഈ ഒരു ദിവസം നമ്മൾ ഓർക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ പെപ്സി കോള, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കും ഈ പെപ്സി കോള പറയുന്ന സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളുകളാണല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം, അതായത് ഒരു late 90s സമയത്തൊക്കെ ഈ പറയുന്ന ജനപ്രിയ സോഫ്റ്റ് ഡ്രിങ്കുകളുടെയും ഐസ്ക്രീമിൻ്റെയും ഒക്കെ ജനനം ഫാർമസിസ്റ്റുകളിൽ നിന്നായിരുന്നു എന്ന് ആർക്കെങ്കിലും അറിയാമോ? അത് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഓർക്കേണ്ടതാണ് കേട്ടോ. 1886 അറ്റ്ലാന്റിയയിലെ ജോൺ പെമ്പർട്ടൺ എന്ന് പറയുന്ന ഒരു ഫാർമസിസ്റ്റാണ് തലവേദനയ്ക്കും ക്ഷീണത്തിനും മരുന്നായിട്ട് ആദ്യമായിട്ട് കൊക്ക കോള സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് പെപ്സിയുടെ കാര്യം വരികയാണെങ്കിൽ 1893 ബ്രാഡ്ഹാം എന്ന് പറയുന്ന ഒരു ഫാർമസിസ്റ്റാണ് ദഹനക്കേടിന് പരിഹാരമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഒരു വെള്ളമായിരുന്നു ഈ പറയുന്ന പെപ്സി കോള. അത് പിന്നീടാണ് പെപ്സി കോളയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ദഹനത്തെയൊക്കെ സഹായിക്കുന്ന പെപ്സിൻ എന്ന എൻസൈമിൽ നിന്നാണ് കേട്ടോ ഈ പെപ്സി എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് പോലും നമ്മുടെ ഈ ഫാർമസിസ്റ്റുകളായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ അവരെ ഓർക്കണ്ടേ? ഓർക്കണം. യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ സെപ്റ്റംബർ 25 വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആണെന്ന് ആരും മറക്കണ്ട. ദിസ് ഇസ് മോർണിംഗ് മോജോ. ഒരു അടിപൊളി പാട്ട് വരുന്നുണ്ട് നമ്മുടെ ഇളയരാജ സാറിൻ്റെ. സോ നമുക്കത് കേൾക്കാം. ഇനിയും വിശേഷങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നോളൂ കേട്ടോ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു. കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി ഞങ്ങളുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഏതുമാകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എത്തുന്നു റേഡിയോ വണ്ടിയിലൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ 12 വരെ റേഡിയോ വണ്ടി. ഇനി നിങ്ങളുടെ ശബ്ദം ലോകമറിയട്ടെ ആശ്രയ FM 90 യിലൂടെ. അപ്പോ കേൾക്കാൻ മറക്കല്ലേ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്ത്. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രാ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഒരു സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവുമടക്കം 17 മെഡലുകളുമായി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിൽ

0: ത്തിലെത്തും. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രാ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. പ്രധാനമന്ത്രിയുടെ 25 വർഷത്തെ പൊതുജീവിതം അടയാളപ്പെടുത്താൻ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 7 വരെയാണ് ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നത്. ഗ്രാമീണ മേഖലകളിൽ ശുചിത്വ സന്ദേശമെത്തിക്കൽ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് നടത്തുന്ന യാത്രയുടെ അനുഭവങ്ങൾ യാത്രികർ പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമസ്ഥാപനം സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്രമില്ലാത്ത സൈനിക തയ്യാറെടുപ്പുകൾ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാമെന്നും എന്നാൽ പ്രതിരോധശേഷിയില്ലാത്ത നയതന്ത്രം ബലഹീനതയായി കണക്കാക്കപ്പെടുമെന്നും അത് അപകടകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽ ജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
1: ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഓഗസ്റ്റ് 15 ജൽ ജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതി പൂർത്തിയാകുന്നതോടെ രാജ്യത്ത് വയറിളക്ക രോഗമരണങ്ങൾ തടയാനാകുമെന്നും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 30% കുറയ്ക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. പദ്ധതിയുടെ കാലാവധി നിലവിൽ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ശക്തമായ പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തോട് അനുബന്ധിച്ച് ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജാണ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. G7 വികസന മന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. മാനവ കേന്ദ്രീകൃതമായ വികസനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും വികസനമെന്നാൽ കേവലം സാമ്പത്തിക സഹായമല്ല, മറിച്ച് പ്രാദേശിക ശേഷിയും പ്രതിരോധവും വർദ്ധിപ്പിക്കലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തമായി വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച വാർഷിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. $30 ട്രില്യൺ സമ്പദ്വ്യവസ്ഥയെന്ന ലക്ഷ്യത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ സെമി കണ്ടക്ടർ ആവശ്യകത $150 ബില്യൺ ആകും. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയിലെ വളർച്ച, സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന മൂന്നാമത്തെ രാജ്യം, 120 യൂണിക്കോണുകളോടെ ലോകത്തെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ശൃംഖല എന്നീ നേട്ടങ്ങളും ഇന്ത്യ കൈവരിച്ചതായി മന്ത്രി പറഞ്ഞു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. മേയർ വി വി രാജേഷ് ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കും. തുടർന്ന് ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ പ്രദർശിപ്പിക്കും. ഈ മാസം 30 വരെ കൈരളി ശ്രീ നിള തിയേറ്ററുകളിലായാണ് മേള നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ പുരോഗമിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. നിലവിൽ 1 സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവും അടക്കം 17 മെഡലുകളായി. ഇന്നലെ 400 മീറ്റർ മിക്സഡ് റിലേയിൽ ഇന്ത്യൻ ടീം വെള്ളി സ്വന്തമാക്കി. വനിതകളുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ സീമാകുമാരി വെങ്കലം നേടി. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം സാന്റ വിഭാഗം ഫൈനലിൽ മണിപ്പൂരി താരം റോഷിബിന ദേവി വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഷൂട്ടിംഗ് റേഞ്ചിൽ മിക്സഡ് ടീം സ്കീറ്റ് ഇനത്തിൽ അനന്ത്ജിത് സിംഗ് നരുഗ പരീന സ്ഥലിവാൽ സഖ്യം വെങ്കലം നേടി. റോവിംഗിൽ പുരുഷ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ സത്നാം സിംഗ് സൽമാൻഖാൻ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് മത്സരത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം ഏകദിന മത്സരമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ പരിശീലനം ഇന്ന് വൈകിട്ട് സ്റ്റേഡിയത്തിൽ നടക്കും. മത്സരത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് കോവളത്ത് ടീം അംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടലുകളിലും കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ആദ്യ ദിവസം തന്നെ പൂർണ്ണമായി വിറ്റുതീർന്നതായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു.
0: സൈക്ലിംഗ് രംഗത്തെ പ്രമുഖ അന്താരാഷ്ട്ര മത്സരമായ UCI റോഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കാനൊരുങ്ങുന്നു. 2032 ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായി മഹാരാഷ്ട്രയിലെ പുനെ നഗരത്തെ കാനഡയിലെ മോൺട്രിയലിൽ നടന്ന UCI കോൺഗ്രസ് തെരഞ്ഞെടുത്തു. ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ പുനെ അന്താരാഷ്ട്ര സൈക്ലിംഗ് ഭൂപടത്തിൽ പ്രധാന സ്ഥാനം നേടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഐക്യരാഷ്ട്രസഭാ പൊതുസമ്മേളനത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് പിന്നാലെ നിരവധി വിദേശ പ്രതിനിധികൾ ഹാൾ വിട്ടിറങ്ങിപ്പോയി. ഗാസയിലും ലെബനനിലും ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് നിലവിലെ സംഘർഷം ആരംഭിച്ചത്. തുടർന്ന് ഇസ്രയേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ 73920 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇറ്റലിയിലെ വിദ്യാലയങ്ങളിൽ ബുർഖയ്ക്കും നിഖാബിനും നിരോധനം ഏർപ്പെടുത്താൻ സർക്കാർ അനുമതി നൽകി. ഓരോ ക്ലാസിലും ഇറ്റാലിയൻ ഭാഷയിൽ പ്രാവീണ്യമില്ലാത്ത വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് പരിധി നിശ്ചയിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പ്രൈമറി, മിഡിൽ, ഹൈസ്കൂൾ ക്ലാസുകളിൽ ഇറ്റാലിയൻ പൌരത്വമില്ലാത്തവർക്കും ഇറ്റാലിയൻ ഭാഷാ പരിജ്ഞാനം കുറഞ്ഞവർക്കും പരമാവധി 30% സീറ്റുകൾ മാത്രമേ അനുവദിക്കൂ. ഈ നടപടി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതല്ലെന്നും വിദേശികളായ കുട്ടികളെ സമൂഹവുമായി എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ സഹായിക്കുന്ന പ്രായോഗിക മാർഗ്ഗങ്ങളാണെന്നും പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ടാൻസാനിയയിൽ നിന്ന് കോംഗോയിലേക്ക് പോവുകയായിരുന്ന ബോട്ട് ടാങ്കനിക തടാകത്തിൽ മറിഞ്ഞ് 41 പേർ മരിച്ചു. ബോട്ടിലുണ്ടായിരുന്ന 49 പേരെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്ത്. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വട്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രാംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. 1 സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവും അടക്കം 17 മെഡലുമായി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.
4: You are listening to Ashray FM 90, Nadinuppam, Natargopam.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ. ഏലിക്കുട്ടി, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മളിങ്ങനെ കുറേ വിശേഷങ്ങളും അതുപോലെ തന്നെ അപ്ഡേഷൻസും ഒക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കും ഇന്നത്തെയല്ല നാളത്തെ, നാളെയാണ് എന്നുള്ളൊരു വിശേഷം പറയാനായിട്ടുണ്ട് കേട്ടോ. ഈ നാളെയാണ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയത് എന്തായിരിക്കും? ലോട്ടറിയാണ് അല്ലേ. സോ നമ്മുടെ ഇത്തവണത്തെ ഓണം ബംബറിൻ്റെ സമ്മാനത്തുക നാളെയാണ് പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത്. 30 കോടി രൂപയാണ് ഇത്തവണത്തെ സമ്മാന തുക. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ടിക്കറ്റുകൾ ഇപ്രാവശ്യം വിറ്റ് പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം 90 ലക്ഷത്തോളം, അതായത് 90% ഓഫ് ആ ഒരു ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ടെന്ന് നമുക്കറിയാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഒന്നാം സമ്മാനം ലഭിക്കുന്നവർ കോടിപതിയാകുമെങ്കിലും ഈ ഒരു ലോട്ടറിയുടെ സമ്മാന ഘടന പ്രകാരം 20 പേർക്ക് കൂടി കോടിപതികളാകാനായിട്ടുള്ള അവസരമുണ്ടെന്നുള്ളതാണ് കേട്ടോ മറ്റൊരു പ്രത്യേകത. അതായത് രണ്ടാം സമ്മാനമായിട്ടുള്ള 1 കോടി രൂപ 20 പേർക്കാണ് ലഭിക്കാനായിട്ട് പോകുന്നത്. സോ ഓരോ സീരീസിലെയും 2 പേർ കോടിപതികളാകും എന്നുള്ളതാണ്. അതായത് ഒന്നാം സമ്മാനവും 20 പേർക്ക് രണ്ടാം സമ്മാനവും കൂടി ചേരുമ്പോൾ ആകെ 21 പേരായിരിക്കും നാളെ കോടിപതികളാകാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 90 ലക്ഷത്തോളം തന്നെ ലോട്ടറികൾ ഇത്തവണ സർക്കാർ അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്രയും തന്നെ ഇതിൽ 88 ലക്ഷത്തിനടുത്ത് ടിക്കറ്റ് ഇതുവരെ വിറ്റുപോയി എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ എന്തായാലും നാളത്തെ ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും ദാ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലേ. സോ എന്തായാലും ഔദ്യോഗിക വെബ്സൈറ്റ്, അതായത് കേരള lotteries.com വഴിയോ അല്ലെങ്കിൽ ലോട്ടറി വകുപ്പിൻ്റെ ഗസറ്റ് വഴിയോ മാത്രം നമ്മൾ ഇതിൻ്റെ ഒരു റിസൾട്ട് സ്ഥിരീകരിക്കാനായിട്ടും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സോ നാളെ ഈ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എല്ലാവരും, അതായത് നമ്മൾ ഓരോ ദിവസവും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. സോ നാളത്തെ ഒരു ദിവസം കുറച്ചുകൂടി എക്സ്ട്രാ പ്രതീക്ഷയിലായിരിക്കും അല്ലേ ഈ ഒരു ടിക്കറ്റ് എടുത്ത ആളുകളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും അവർക്ക് എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് സമ്മാനം അടിക്കട്ടെ അല്ലേ. എങ്ങനെയായാലും ഒരാൾക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ നാളെ റിസൾട്ട് വരുന്നതോടും വരെ എനിക്ക് കിട്ടുകയായിരിക്കും എന്നൊരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും വെക്കാമല്ലോ. സോ ആ ഒരു ഹോപ്പോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു ടിക്കറ്റ് അടിക്കുന്നത് മാത്രമല്ല എല്ലാ ദിവസവും അങ്ങനെ നമ്മുടെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ദിസ് ഇസ് മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ ഫ്രം 90.9 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
1: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: മോർണിംഗ് മോജോ.
1: യെസ് മോർണിംഗ് മോജോയിൽ കൂടെയുള്ളത് ഞാൻ ആഴ്ചയിൽ കുട്ടിയാണ്. അങ്ങനെ 8 മണി സമയം ഇങ്ങനെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് ഒക്കെയാണ് മോർണിംഗ് മോജോയിൽ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസിനോടും കോളേജ് സ്റ്റുഡൻസിനോടും ഒരു കിഡിലൻ അപ്ഡേഷനെ പറ്റി പറയാനായിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇത്രയും നാൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കുട്ടികൾക്കായിട്ട് കുറച്ച് സ്കോളർഷിപ്പ് സ്കീംസ് ഒക്കെ നൽകുന്നുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അനുമതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഈ ഒരു ഒറ്റ സ്കോളർഷിപ്പ് രീതി അങ്ങോട്ട് മാറുകയാണ് കേട്ടോ. നമുക്കിനി ഒന്നിലധികം സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു സ്കോളർഷിപ്പിനെ രണ്ട് രീതിയായിട്ട് തിരിച്ചിരിക്കുകയാണ്, വെൽഫെയർ മെറിറ്റ് എന്നിങ്ങനെ. സോ വെൽഫെയർ അധിഷ്ഠിതമായിട്ടുള്ള സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് ഇനി മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള സ്കോളർഷിപ്പുകൾക്കും അപ്ലൈ ചെയ്യാം, തിരിച്ചും വൈസ് വേഴ്സയും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ രണ്ട് രീതിയിലും നമുക്ക് കുട്ടികൾക്ക് പഠനം റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കേന്ദ്ര സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴത്തേക്കും നമുക്കും അതൊരു മുതൽക്കൂട്ടായിട്ട് മാറുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഈ വരുന്ന അക്കാഡമിക് ഇയറിൽ തന്നെ ഈ പറയുന്ന കാര്യം പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ടുള്ളൊരു പ്ലാനിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ, നാഷണൽ മീൻസ് കം മെറിറ്റ് ഇൻസ്പയർ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ട് നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് എല്ലാം മെറിറ്റ് വിഭാഗത്തിലും, അതുപോലെ തന്നെ പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളെല്ലാം വെൽഫെയർ അധിഷ്ഠിത സ്കോളർഷിപ്പുകളുടെ പരിധിയിലുമൊക്കെ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒറ്റ സ്കോളർഷിപ്പ് എന്ന രീതിക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു 2 years ബാക്കാണ് അങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്കുമാണ് അത് മാറ്റിയിട്ട്, അതായത് മെറിറ്റ് അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് വെൽഫെയർ അടിസ്ഥാനത്തിലുള്ള ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിലും അത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ട് രീതിയിലും അപ്ലൈ ചെയ്യാനായിട്ട് യോഗ്യതയുള്ള കുട്ടികളുടെ ആ ഒരു അവകാശം നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അപ്ഡേഷൻ ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കതൊരു നല്ല അപ്ഡേഷൻ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള നല്ല നല്ല മാറ്റങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾക്കായിട്ട് നൽകുമ്പോൾ അവർക്കും ഒരു ഇൻസ്പയറിംഗ് തന്നെയായിരിക്കും. അവരുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ഇതിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്യും. നമ്മളൊരു ബാക്ക് സപ്പോർട്ടാണല്ലോ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള മാറ്റങ്ങളൊക്കെ വരട്ടെ അല്ലേ. അപ്പോൾ മോർണിംഗ് മോജോയിലൂടെ നമുക്ക് ഇതുപോലുള്ള അപ്ഡേഷൻസും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ട് അങ്ങനെ പോവാം. സോ കീപ് ഓൺ ലിസണിംഗ് ആ ശ്രേയ FM 90 നാടിനൊപ്പം. ദാറ്റ് ആർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

ജോമോന്റെ സുവിശേഷങ്ങളിലെ നീലാകാശം പാട്ടൊക്കെ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ ലിക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് ഒക്കെയാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം പറയാനായിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നഴ്സിങ്ങിന് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ കുറച്ച് പേരുണ്ടായിരുന്നു. ആൻഡ് അവർ ഇങ്ങനെ തീരുമാനം എടുക്കണോ എടുക്കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത്. അത് സെപ്റ്റംബർ 30 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് കുറച്ചും കൂടി സമയം ആലോചിക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മളുടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ സമയം കളയാതെ ഇനിയും ആലോചിച്ചുകൊണ്ടിരിക്കാതെ നഴ്സിംഗിന് ജോയിൻ ചെയ്യണമെങ്കിൽ 2026-27 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്ത് തുടങ്ങിക്കോളൂ. നമ്മുടെ ANM GNM BSc നഴ്സിംഗ്, അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, PhD നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് ഡിപ്ലോമ, നഴ്സ് പ്രാക്ടീഷണർ കോഴ്സുകൾക്കാണ് ഈ ഒരു പുതിയ സമയപരിധി ബാധകമാകുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഒരു കാര്യം അവർ റിമൈൻഡ് ചെയ്തിട്ടുണ്ട്, ഇനി സമയം നീട്ടിത്തരില്ല കേട്ടോ എന്ന്. അപ്പോൾ കൗൺസിലും അങ്ങനെ തന്നെ ലാസ്റ്റ് വേർഡ് പറഞ്ഞിരിക്കുകയാണ്, ഇനി സമയം നീട്ടി നൽകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചിട്ട് ഇനി ആർക്കെങ്കിലും ഈ ഒരു അധ്യയന വർഷത്തിൽ നഴ്സിംഗിന് ജോയിൻ ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ ഒക്ടോബർ 31 വരെ സമയം തന്നിട്ടുണ്ട്, പെട്ടെന്ന് ആപ്ലിക്കേഷൻ മൂവ് ചെയ്തോളൂ എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കേരള സർവകലാശാലയിൽ PhD എൻട്രൻസിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 7 വരെയാണ്. ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ www.research.keralayuniversity.ac.in എന്ന വെബ്സൈറ്റ് ആണ് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടത്. പറഞ്ഞത് മനസ്സിലായല്ലോ, കേരള സർവകലാശാലയുടെ PhD എൻട്രൻസ് തീയതിയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 7 ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് www.research.keralayuniversity.ac.in എന്ന വെബ്സൈറ്റ് ആണ് വിസിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ UGC നെറ്റ് എക്സാം എഴുതിയവർ June 2020 സെക്ഷൻ്റെ ഈ സർട്ടിഫിക്കറ്റ് UGC.NET.NTA.NIC.in എന്ന ആപ്ലിക്കേഷൻ എന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ളവർക്ക് ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തുകൊണ്ട് ഈ ഒരു ഇ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യാം, UGC NET June 2026 സെക്ഷൻ്റെ ഇ സർട്ടിഫിക്കറ്റ് UGC NET.NTA.NIC.in പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ മോർണിംഗ് മോജോയിലൂടെ നമ്മുടെ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും 8:30 to 9 നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യമാരും മറക്കണ്ട. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ഗുഡ് ഡേ വിഷസ്, ബർത്ത്ഡേ വിഷസ്, ആനിവേഴ്സറി വിഷസ് ഒക്കെ പറയാനൊക്കെ ആയിട്ട്, അതുമാത്രമല്ല വിശേഷങ്ങളൊക്കെ പറയാനൊക്കെ ആയിട്ട് നമ്മളെ വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ വിളിക്കുന്ന നമ്പർ ഇതാണ്, 0474-291-9090-0474-291-9090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും വിഷുകൾ അറിയിക്കാം, അതുപോലെ തന്നെ നമ്മളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ കൂടി ഞാൻ പറഞ്ഞു തരാം, 9526490909 6924-6690. Keep on listening, Astray FM 90, Nadinopam, Natar, Kupam.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരകരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ മോർണിംഗ് മോജോയിൽ നമ്മുടെ വിഷിംഗ് സെഗ്മെന്റിന്റെ സമയം. ആ ഒരു വിൻഡോ നമ്മളിതാ ഇങ്ങനെ തുറക്കുകയാണ് കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ആശംസകളും വിശേഷങ്ങളും ഒപ്പം തന്നെ ബർത്ത്ഡേ വിഷസും ഒക്കെ ആയിട്ട് നമുക്ക് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് അങ്ങനെ മുന്നോട്ട് പോവാം. അപ്പൊ നമ്മൾ വിളിക്കുന്ന നമ്പർ ഞാൻ ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യാം. 0491909090 4474219909. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും നിങ്ങളുടെ വിഷസും അതുപോലെ തന്നെ വിശേഷങ്ങളും ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ടുള്ള നമ്പർ 9522669090 9562 6490 നമ്മുടെ വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ സുലൈ ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എത്ര ഓടിയാലും തിരികെ എത്തേണ്ട ഇടം മറക്കരുത്, നേടിയെടുക്കേണ്ട ലക്ഷ്യം മറക്കരുത്, വന്ന വഴിയും വഴിയെ നടത്തിയവരെയും മറക്കരുത്, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സുലൈ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുള്ളത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടാണ്. സോ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഈ ഒരു കോട്ട് മനസ്സിൽ വിചാരിക്കാമെന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡ് ഡ്രീം ഡേ ആയിട്ടുള്ളൊരു ദിവസമാണ്. സോ നമ്മൾ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്ന സമയത്ത് എത്ര ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴിയും നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു ദിവസവും കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം. അതുപോലെ തന്നെ നമ്മുടെ മനോജ് ചേട്ടനും എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് സന്തോഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ന് സെപ്റ്റംബർ 25 ബന്ധങ്ങളെ ആത്മാർത്ഥമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ച് നന്മകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മിനി ആൻറ്റി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ആശ്രയ FM എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ മെസ്സേജ് അയച്ച് എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത് കേട്ടോ. ഒപ്പം തന്നെ നേപ്പാളിൽ നിന്നും നമ്മുടെ ജനക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഏലക്കുട്ടി ദീദി, ഇന്നത്തെ ദിവസം അടിപൊളിയാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഒപ്പം തന്നെ നമ്മുടെ തങ്കമണി ടീച്ചറും മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമസ്കാരം ആശ്രയ ഏലിക്കുട്ടി, ഏവർക്കും സുഖമല്ലേ, നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കാനും ടീച്ചറും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ്. ഒപ്പം ടീച്ചർക്കും ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആവട്ടെ എന്ന് നമ്മളും തിരിച്ചാശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നതാ ഗുഡ് ഡേ വിഷസ് അറിയിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രൈഡേ വിഷസ് ഞാനും അറിയിക്കുകയാണ്. ഇന്നത്തെ ഒരു മോർണിംഗ് അടിപൊളി ആവട്ടെ, മോർണിംഗ് അടിപൊളി ആയിരിക്കുന്നത് പോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസവും ഫുൾ അടിപൊളി ആയിരിക്കട്ടെ എന്ന് വിഷയമാണ്. അപ്പോൾ ഇതുപോലുള്ള ആശംസകളും വിഷസും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഒരുമിച്ച് മോർണിംഗ് മോജോയിൽ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് പോവാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം. That are kupam.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ്, അങ്ങനെ ഒരു വിഷ് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലും ഒരു കവിത മിന്നി വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ എന്തായാലും മോർണിംഗ് മോജോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിൽ ഗുഡ് ഡേ വിഷസ് പറയാനായിട്ട് ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പായി പോയിരിക്കുകയാണ്. സാറല്ല, നമ്മളുടെ വാട്സപ്പിൽ കുറച്ച് മെസ്സേജുകളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ജയലേഖ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രയ, ഗുഡ് മോർണിംഗ് ഏലിക്കുട്ടി. മൗനത്തോളം ശക്തമായ ഭാഷ വേറെയില്ല, മൗനത്തോളം ശക്തമായ ശിക്ഷയുമില്ല. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ മൗനം തന്നെയാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കോട്ടാണ്. അപ്പോൾ ജയലേഖ ചേച്ചി, ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മൾ തിരിച്ചും ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ശശികല ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ആശ്രയ, ഗുഡ് മോർണിംഗ്. സമാധാനത്തോടെ ജീവിക്കുന്നെന്ന് ആരും എളുപ്പത്തിൽ പറയില്ല. ജീവിതം അത്ര എളുപ്പത്തിൽ ആർക്കും സമാധാനം നൽകില്ല, ശരിയല്ലേ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കാൻ കേട്ടോ ഒരു ചോദ്യം. എന്തായാലും ഏവർക്കും നല്ലൊരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ഹായ് എലിക്കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ. അങ്ങനെ നമ്മൾ ഭയങ്കര എളുപ്പത്തിലാണ് അല്ലെങ്കിൽ സമാധാനമായിട്ടാണ് ജീവിക്കുന്നത് എന്നിങ്ങനെ ആരും പെട്ടെന്ന് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. ദൈവമേ, രാവിലെ തന്നെ വെള്ളി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല, ജീവിതം അത്ര എളുപ്പത്തിൽ ആർക്കും സമാധാനം നൽകില്ല എന്നൊക്കെയാണ് നമ്മൾ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കതിനെപ്പറ്റി ചിന്തിക്കാം. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ആഷിക്കാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് എലിക്കുട്ടി ചേച്ചി, ആശ്രയഫം കേൾക്കുന്ന എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആഷിക്കനും ഇന്നത്തെ ദിവസം അടിപൊളിയാവട്ടെ എന്ന മെസ്സേജ് അല്ല ഞാൻ തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് അബു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം ഒരു നല്ല ദിവസമായിരിക്കട്ടെ, നല്ലൊരു വെള്ളിയാഴ്ച ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അബു ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് അബു ചേട്ടനും. ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ നമ്മൾ തിരിച്ചും ആശംസിക്കുകയാണ്. ഇതുപോലെ ആശംസകളും വിശേഷങ്ങളും വിഷികളും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്തോളൂ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിൽ. വിളിക്കാം ടു ദ നമ്പർ 0474219090 0407429190. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആശംസകൾ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909526690.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: മോർണിംഗ് മോജോ ആണ്, വിഷിംഗ് സെഗ്മെന്റ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിൽ ഒരുപാട് ആശംസകളും ഗുഡ് ഡേ വിഷസും ഒക്കെ ആയിട്ട് നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത്. ഹായ് ആശ്രയ എഫ് എം, ഗുഡ് മോർണിംഗ്, ഹായ് എലിക്കുട്ടി, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞ് പിക്ചർ മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ ഗുഡ് ഡേ വിഷസ് ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശ്യാമ ചേച്ചി, അതുപോലെ തന്നെ പുഷ്പ ചേച്ചി, ശശി ചേട്ടൻ, സതീഷ്, അരുൺ, അനുഷ, ഇവരൊക്കെ നമുക്ക് ഗുഡ് മോർണിംഗ് വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം എല്ലാവർക്കും നമ്മളും തിരിച്ച് ഒരു അടിപൊളി ഗുഡ് ഡേ വിഷസ്, ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ഫ്രൈഡേ അടിപൊളി ആവട്ടെ, നിങ്ങളുടെ വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടി വിഷ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ മണികണ്ഠൻ ചേട്ടന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജാണ് അയച്ചു നൽകിയിരിക്കുന്നത്. ഒപ്പം നമ്മുടെ സുഷ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആശ്രയ ഫാമിലി ശ്രോതാക്കൾ, പ്രതിഭ മാഡം, സ്മിത ചേച്ചി, നിഷ മാഡം, കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റാഫിനും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സുഷ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റാഫിനും, നിഷ മാഡത്തിനും, അതുപോലെ തന്നെ പ്രതിഭ മാഡത്തിനും, ആശ്രയ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം ഗുഡ് ഡേ വിഷസ് അറിയിച്ചിരിക്കുന്ന സുഷ ചേച്ചിക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരിക്കട്ടെ എന്ന് തിരിച്ചും ആശംസിക്കുകയാണ്. ഒപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ഹായ്, ഞാൻ ഷീന, എന്റെ സിസ്റ്ററിന്റെ മകൻ എറിക്സിന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാവോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എറിക്കിന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ എറിക്, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പം ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ്. അപ്പം ഷീന ചേച്ചിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഷീന ചേച്ചിക്ക് ഒരു ഗുഡ് ഡേ വിഷസ് കൂടി നമ്മൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഗുഡ് ഡേ വിഷസ് അറിയിച്ച് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഡേ വിഷ് ചെയ്തിട്ട്, എസ്പെഷ്യലി നമ്മുടെ എറിക്കിന് ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ബർത്ത് ഡേ വിഷ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേൾക്കാം ഓൺ മോർണിംഗ് മോജോ ഓൺലി ഓൺ ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: കഥ സൊല്ല പോറേ.
8: என்ன கதை பா?
7: ராஜா ராணி கதை சொல்ல போறே. காக்கா குருவி கதை சொல்ல போறே.
8: ராஜா கதையா காக்கா கதையா?
7: என்ன கதை?
9: அதெல்லாம் எதுக்கு?
10: ராஜா கதை சொல்லு, இளையராஜா கதை சொல்லு.

അങ്ങനെ കഥപ്പാട്ടൊക്കെ കേട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഉറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ. അതൊരു അടിപൊളി മോർണിംഗ് ആണ്, നമ്മൾ സൂപ്പർ എനർജറ്റിക് ആയിട്ടിരിക്കേണ്ട സമയമാണ്. മോർണിംഗ് മോജു ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെക്കുട്ടിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള ചെറിയ ചെറിയ അപ്ഡേഷൻസ് കൂടി ആവട്ടെ അല്ലേ ഇനി നമ്മുടെ മോർണിംഗ് മോജുയിൽ. ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്, നമ്മളുടെ ആശ്രയ സങ്കേതത്തിൽ വെച്ച് ഇതായത് സെപ്റ്റംബർ 21 വേൾഡ് പീസ് ഡേ ആയിരുന്നു. സോ അന്ന് തൊട്ട് നമ്മുടെ ഗാന്ധി ജയന്തി ഒക്ടോബർ 2 വരെ ആശ്രയ സങ്കേതത്തിൽ വെച്ച് സമന്വയം 2026 എന്ന പേരിൽ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ വെള്ളിയാഴ്ച, അവിടെ സെമിനാർ നടക്കുന്നത് ലഹരി വ്യാപനവും പുത്തൻ തലമുറകളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആൻഡ് ഇന്നത്തെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്യാണ്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലഹരി വ്യാപനവും പുത്തൻ തലമുറകളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് അവിടുത്തെ സെമിനാറിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മൾക്ക് ഈ ഒരു ക്ലാസ് എടുക്കുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീ ജസ്റ്റിൻ പടമാടനാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇന്നത്തെ ഈ ഒരു സെമിനാറിൽ പങ്കെടുക്കാം. കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക്കിനുമൊക്കെ ഈ ഒരു സെമിനാറിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു അവസരവും ഒരുക്കിയിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റ് പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഫുട്ബോൾ ടീം സെലക്ഷൻ നടക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. സീനിയർ സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള നമ്മുടെ ജില്ലാ സീനിയർ ഫുട്ബോൾ ടീം സെലക്ഷൻ ട്രയൽസ് ശനിയാഴ്ച നാളെ രാവിലെ 6:30 ലാൽ ബഹദൂർ ശാസ്ത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫുട്ബോൾ ടീം സെലക്ഷനിൽ പങ്കെടുക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 9633407009 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9633407009 9633407009. നമ്മുടെ മോർണിംഗ് മോജു ആണ്. നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇനിയും പറയാനായിട്ടുണ്ട്. അപ്ഡേഷൻസൊക്കെ ഒരുപാട് പുറകെ വരുന്നുണ്ട്. കൂടെ നല്ല പാട്ടുകൾ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് പോകണ്ട. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: കോൺടാക്ട് 82 81 82 18 02.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-ine Sameepam, Pulaman, Kottarakara.
4: 40 varshathe Vishwastha Parambariyavumayi New Padma Textiles, Ladies Wear, Kids Wear, Men's Wear, Wedding Wears thudangi Athyagran Collections-inte One Shekharam. New Padma Textiles, Opposite to KMK Hospital, Kunnikode.

സർവർ മായയിലെ ഒരു സൂപ്പർ ട്യൂപ്പർ ആയിട്ടുള്ള ട്രാക്ക് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജയിലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ 28 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ടോപ്പ് വിശേഷങ്ങളും അപ്ഡേഷൻസും ഒക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ ഉപജില്ലാ വിദ്യാരംഗം സർഗോത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 തൊട്ടാണ് നമ്മുടെ മാർത്തോമ ഹൈസ്കൂളിൽ വെച്ചതായൊരു ഉപജില്ലാ വിദ്യാരംഗം സർഗോത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ലയിലെ 70 സ്കൂളുകളിലെ കുട്ടികളാണ് കേട്ടോ ഈ ഒരു സർഗോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ഭാഗത്തുകൂടിയൊക്കെ ഇന്ന് ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഈ ഒരു പരിപാടിയൊക്കെ ഒന്ന് കയറി കാണണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം എന്നൊക്കെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ 27th അതായത് മറ്റന്നാൾ ഒരു ബാലോത്സവം നടക്കുന്നുണ്ട്. പബ്ലിക് ലൈബ്രറി ബാലോത്സവമാണ് നടക്കുന്നത്. 27th വൈകിട്ട് 4 നടക്കുന്നത്. അപ്പം ഇതിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ കോമ്പറ്റീഷൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചലച്ചിത്ര ഗാനാലാപനം, കാവ്യാലാപനം, അതുപോലെ തന്നെ മോണോ ആക്ട്, ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്ന മത്സരം, ഉപന്യാസ രചന, കവിതാ രചന, കഥാരചന, ചിത്രീകരണം, പ്രസംഗം, കാർട്ടൂൺ രചനാ മത്സരങ്ങൾ എന്നിവയൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ 27th വൈകിട്ട് നമ്മുടെ പബ്ലിക് ലൈബ്രറിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നമ്മുടെ കുട്ടികളുടെ കലാവാസനകൾ വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിലൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. കാരണം കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഇതൊക്കെ ഉപകാരപ്പെടുക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്ത് നാളെ കഥകളി നടക്കുന്നുണ്ട് കേട്ടോ. കൊല്ലം കഥകളി ക്ലബിൻ്റെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായിട്ട് നാളെ വൈകിട്ട് 6 ആനന്ദ വില്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ച് കഥകളി നടക്കുന്നുണ്ട്. ദുര്യോധനവധമാണ് കഥയായിട്ട് വരുന്നത്. സോ കഥകളി പ്രേമികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും കഥകളി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നാളെ ഉള്ള ഈ ഒരു ശനിയാഴ്ച വൈകിട്ട് 5-6 നടക്കുന്ന ഈ ഒരു കഥകളി കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള ഒരുപാട് ടോപ്പ് വിശേഷങ്ങളും അപ്ഡേഷൻസും ഒക്കെ ഇനിയും നമുക്ക് നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ കേൾക്കാനുണ്ട്. കൂടെ കുറച്ച് നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം. That are kupam.

0: Molly.
1: Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

ഗുതിരാ ചാടും ഗുതിര മൂവിയിലെ ദുപ്പട്ട വാലിപ്പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഹോൺ മോർണിംഗ് മോജോ വിത്ത് മീ ആഴ്ചി എലിക്കുട്ടി സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 40 ആയിരിക്കുകയാണ്. നമ്മളിതാ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് അപ്ഡേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രാഫിക് അപ്ഡേറ്റിനെ പറ്റി പറയാനായിട്ടുണ്ട്. കിഫ്ബി പദ്ധതി ആയിട്ടുള്ള കാട്ടിൽ കടവ് പാലത്തിന്റെ പൈലിംഗ് ജോലികൾ ആരംഭിക്കുന്നതിനാൽ 28 മുതൽ ഈ ഭാഗത്തെ റോഡിൽ ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഈ ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത്. കാട്ടിൽക്കടവ് ബോട്ട് ജെട്ടി വരെയുള്ള ബസ്സുകൾ ആലോചന മുക്ക് ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കാട്ടിൽക്കടവ് വഴി പോകേണ്ടവർ കാട്ടിൽക്കടവ് കാക്കത്തുരുത്ത ആലുംകടവ് വഴി തിരിഞ്ഞു പോകണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ആലുംകടവ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളാണെങ്കിൽ ധർമ്മപുരി ജംഗ്ഷൻ മുണ്ടുതര ക്ഷേത്രം റോഡ് കാക്കത്തുരുത്ത് വഴി കാട്ടിൽ കടവിൽ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഗതാഗത നിയന്ത്രണം ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ 28 മുതൽ കാട്ടിൽക്കടവ് ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യുന്നവർ ഈ ഒരു കാര്യം ഓർക്കേണ്ടതാണ് എന്ന് ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യാണ്. ഒപ്പം തന്നെ ഒരു അടിപൊളി കാര്യം പറയാനായിട്ടുണ്ട്. കബഡി ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ? സോ കബഡി പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ആവേശ കാഴ്ച ഒരുങ്ങുന്നുണ്ട്. നാളെ വൈകിട്ട് 6:30 അഖില കേരള പുരുഷ വനിതാ കബഡി മത്സരം നാളെ വൈകിട്ട് 6:30 നമ്മുടെ കോട്ടാത്തല കോഴിക്കോട് ജവഹർ പാർക്കിൽ വെച്ച് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു മത്സരം കാണാൻ വേണ്ടിയിട്ട് കാണികൾക്കായിട്ട് ഒരു വലിയ ഗാലറിയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു അഖില കേരള പുരുഷ വനിത കബഡി മത്സരം കാണാനായിട്ട് പോവാട്ടോ. എന്തായാലും നാളെ വീക്കെൻഡൊക്കെ ആയിട്ട് വരാണ്. അപ്പം വീക്കെൻഡ് പ്ലാൻസ് ഒന്നും ഇല്ല എങ്കിൽ, നിങ്ങളൊരു കബഡി ആരാധകനാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു കബഡി മത്സരം നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ മത്സരം കാണാനായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. പുരുഷ വനിത വിഭാഗങ്ങളിലായിട്ട് 4 ടീമുകളാണ് മത്സരത്തിന് ഇറങ്ങാനായിട്ട് പോകുന്നത്. പുരുഷ വിഭാഗത്തിലെ വിജയികൾക്ക് 15,000 രൂപയും വനിതാ വിഭാഗം ത്തിലെ വിജയികൾക്ക് 10,000 രൂപയുമാണ് സമ്മാന തുകയായിട്ട് നൽകാനായിട്ട് പോകുന്നത്. അതുകൂടാതെ ഇന്ന് വൈകിട്ട് 6 മുതൽ കുട്ടികളുടെ വിവിധ കലാ കായിക മത്സരങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. മത്സര വിജയികൾക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുമെന്നൊക്കെയാണ് നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത്. സോ ഒരു വീക്കെൻഡായിട്ട് പ്ലാനുകളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ ഞാൻ ഒരു കഥകളി നടക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ നാളെ വൈകിട്ട് കബഡി നടക്കുന്നുണ്ട്. അഖില കേരള പുരുഷ വനിതാ കബഡി മത്സരമാണ് നാളെ വൈകിട്ട് നമ്മുടെ മൂഴിക്കോട് ജവഹർ പാർക്കിൽ നടക്കാനായിട്ട് പോകുന്നത്. യെസ്. അപ്പോൾ നാളെ മത്സരത്തിനിറങ്ങുന്ന പുരുഷ വനിതാ വിഭാഗങ്ങളിലെ 4 ടീമുകൾക്കും നമ്മുടെ ആശ്രയ FM ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് കൂടി പറയുകയാണ് മോർണിംഗ് മോജോയൽ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
2: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
2: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
2: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

അങ്ങനെ കുട്ടിബൊമ്മ പാട്ട് കേട്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 9 കഴിഞ്ഞ് 52 ആകുകയാണ്, വിച്ച് മീൻസ് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരുപാട് അപ്ഡേഷൻസ്, വിശേഷങ്ങൾ ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞോ അറിഞ്ഞു കഴിഞ്ഞോ ഒരു കാര്യം കൂടി റിമൈൻഡ് ചെയ്യാം. ഇന്ന് വേൾഡ് ഡ്രീം ഡേ ആണ്. ഡ്രീം എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ കാണുന്ന ആ ഡ്രീം അല്ല, നമ്മളുടെ ഒരു അംബീഷൻ, നമ്മൾ നേടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രീം. അപ്പോൾ നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ആ ഒരു കോട്ട് ആരും മറക്കാതിരിക്കുക, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം. സോ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനായിട്ട് ഇന്നത്തെ ഒരു ദിവസം തന്നെ നമുക്ക് ചൂസ് ചെയ്യാം എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു. ഇന്നത്തെ ഒരു ഫ്രൈഡേ അടിപൊളി ആവട്ടെ, നമ്മുടെ വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ കിടലനായിട്ട് നടക്കട്ടെ എന്ന് പറയുകയാണ്. ആൻഡ് ഇറ്റ്സ് മീ ആഴ്ചയിലെ കുട്ടി സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination. Ningalude business ini naadariyatte Aashraya FM 90 lude. Parisyangal nalguvanayi ningalkkum vilikkam 9072585908 enna number ilekku.

0: യാത്രയായ അപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: Yes, once again we are back on Radio 1TV with me RJ Srishant on Astra FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: അഭിജിത്.
0: അഭിജിത് വീട് അടുത്ത് തന്നെയാണോ?
1: വീട് ഇവിടെ നാപ്പത്
0: കിലോമീറ്റർ അപ്പുറമാണ്. എവിടെയാണ്?
1: വാമനപുരം.
0: ഓക്കെ, അടിപൊളി. ശരി, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ അമ്മ, വൈഫ്, മോൾ,
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും. മകളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകളെ പഠിക്കുന്നു, രണ്ടാം ക്ലാസ്.
0: പഠിക്കാണ്, ചെറിയ കുട്ടിയാണ്.
1: ചെറിയ കുട്ടിയാണ്.
0: ഓക്കെ, അപ്പൊ ചേട്ടൻ എന്താ
1: ചെയ്യുന്നത്? ഡ്രൈവറാണ്.
0: ഡ്രൈവറാണ്? എന്ത്, ഓട്ടോയാണ്?
1: ഓട്ടോയാണ്.
0: എങ്ങനെ പോകുന്നു ഓട്ടോ ജീവിതം?
1: കുഴപ്പമില്ല.
0: ഹാപ്പിയാണോ? ഓട്ടം കിട്ടുന്നുണ്ടോ ഇപ്പോ?
1: ഓട്ടോ കുഴപ്പമില്ല,
0: കുഴപ്പമില്ലാതെ പോകുന്നു. ഞാൻ സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓട്ടോ ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെടുമ്പോഴേ അവരൊക്കെ പറഞ്ഞത് ഈ ഓട്ടോ മേഖല പൊതുവെ ഇപ്പൊ ഭയങ്കര തട്ടുകടി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓട്ടം കുറവാണെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ കുഴപ്പമൊന്നുമില്ല.
1: കുഴപ്പമൊന്നുമില്ല.
0: ഓട്ടോ ഉണ്ട്, ഈ ഭാഗ്യത്തിലല്ലേ? ശരി ശരി. അപ്പൊ എത്ര നാളെ ഓട്ടോ രംഗത്ത് ഇറങ്ങിയിട്ട്?
1: 10 വർഷം.
0: 10 വർഷമായി. അപ്പം എന്തുകൊണ്ട് ഓട്ടോ ഫീൽഡ് ചൂസ് ചെയ്തേ ജീവിത
1: മാർഗമായിട്ട്?
0: നമ്മള് ജസ്റ്റ് ഒരു വരുമാനം വേണമെന്ന രീതിയിൽ ചുമ്മാ നിർത്തിയാണ്, പിന്നെ കുടുംബമൊക്കെ ആയപ്പോഴത്തേക്ക് ഫുൾ ടൈം ആയിട്ട് പോകുന്നല്ലേ. ശരി ശരി. അപ്പൊ സന്തോഷമായിട്ട് 10 വർഷമായിട്ട്
1: പോവാണ്.
0: അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ഇത് പോട്ടെ, മുമ്പോട്ട് പോട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഞാൻ ഇന്ന് പരിചയപ്പെടുന്നതിൽ എനിക്ക് സന്തോഷം
1: കേട്ടോ.
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് അഭിജിത്ത് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെൻട്രൽ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ
0: പോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astra FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് ശ്രീജിത്ത്.
0: ശ്രീജിത്ത് ഏട്ടാ, വീടെ തന്നെയാണോ?
1: ആ, നെല്ലിക്കുന്നം.
0: ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അച്ഛനുണ്ട്, എന്റെ രണ്ട് മക്കൾ, പിന്നെ ഭാര്യ.
0: എല്ലാരും ഹാപ്പിയായിട്ട് പോകുന്നു?
1: ആ, ഹാപ്പിയായിട്ട് പോകുന്നു.
0: ഓക്കെ, ഇന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
0: ശരി, അപ്പൊ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: അവര് ഇപ്പം ഹയർ സെക്കൻഡറി പ്ലസ് വൺ.
0: പ്ലസ് വണ് പഠിക്കാണ്?
1: ആ, രണ്ടുപേരും.
0: രണ്ടുപേരും ആൺമക്കളാണോ പെൺമക്കളാണോ?
1: ആൺമക്കള്. ട്വിൻസ് ആണ്.
0: ട്വിൻസ് ആണ്.
1: അതെ അതെ.
0: പേരൊക്കെ എന്താ?
1: ധനേഷും ധനുഷും.
0: ആഹാ, അടിപൊളി പേരൊക്കെയാണല്ലോ. ശരി, രണ്ടിലൊരു ധനം ഉണ്ടല്ലോ, അതെന്ത് പറ്റി? രണ്ടും മലപ്പുറത്തോട്ടാണോ? അങ്ങനെ
1: അങ്ങനെയല്ല, ആൽഫബറ്റിക് ഓർഡറിൽ വരട്ടെ. പിന്നെ മാത്രമല്ല, ഒരു ധനുമാസത്തിന്റെ ഒരു ചുവ. എന്റെ ജനനം ധനുമാസത്തിലായിരുന്നു. അങ്ങനെ അമ്മ മരിക്കുന്നതിന് മുമ്പിട്ട് ഇതേപോലെ കുഞ്ഞുങ്ങളെ ജനിച്ച സമയത്ത് പറഞ്ഞിരുന്നു.
0: ശരി ശരി, അപ്പൊ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല, എങ്ങനെ പോകുന്നുണ്ട്. ഓട്ടോ ടാക്സി ഉണ്ട്, പിന്നെ എർട്ടിക ടാക്സി ഉണ്ട്.
0: ചുരുക്കം ഡ്രൈവറാണ്.
1: ആ, ഡ്രൈവറാണ്.
0: പൊതുപ്രവർത്തനം ഉണ്ട്.
1: അതെ അതെ.
0: അപ്പൊ എത്ര നാളായിട്ട് വളയം പിടിക്കുന്നുണ്ട്?
1: വളയം ഒരു 2000 മുതൽ ഉണ്ട്.
0: 26 വർഷമായി.
1: ഇടയ്ക്ക് ഗൾഫിൽ പോയി വളയം പിടിച്ചു. ഇനി കഴിഞ്ഞ 5 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്നു, മുന്നൂർ പഞ്ചായത്തിന്റെ നെല്ലിക്കുന്നം വാർഡ് മെമ്പറായിരുന്നു.
0: ഡ്രൈവിംഗിന് ഇടയ്ക്ക് കുറച്ച് പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു. ശരി, അപ്പോഴേ ഗൾഫിലൊക്കെ എവിടെയായിരുന്നു?
1: ഗൾഫിൽ കുവൈറ്റ്.
0: കുവൈറ്റിലായിരുന്നു. അവിടെ ഡ്രൈവിംഗ് ആയിരുന്നു.
1: അതെ അതെ, ഡ്രൈവിംഗ്.
0: അപ്പൊ എന്തുകൊണ്ടാ പിന്നെ പ്രവാസി ഇത് അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്നത്?
1: അതൊരു ഒരു പ്രത്യേക കാര്യമാണ്. കാര്യം വിഷമത വരുന്നതാണ്. കാര്യം കൊറോണയുടെ സമയത്ത് പീക്ക് ടൈമിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് 8-ാം തീയതി അടയ്ക്കുമെന്ന് പറഞ്ഞ് കുവൈറ്റ് 7-ാം തീയതി അടച്ചു. അപ്പോൾ ഇവിടുന്ന് ഷാർജ വരെ പോയിട്ട് ഞങ്ങൾ കുറച്ച് പേര് പിന്നെ തിരികെ പോരേണ്ടി വന്നു. അങ്ങനെ കുവൈറ്റ് ജീവിതം നിന്നുപോയി,
0: അവസാനിപ്പിച്ചു.
1: അതെ.
0: അപ്പൊ കോവിഡ് എല്ലാവർക്കും ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു പലപ്പോഴും, അല്ലേ?
1: കൃത്യമായിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ഇതേപോലെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു.
0: നല്ല രീതിയിൽ ഉണ്ടായി, മോശം രീതിയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ശരി ശരി, അപ്പൊ ഇപ്പം 26 വർഷമായിട്ട് ഇപ്പൊ ഒരു ഡ്രൈവിംഗ് ഫീൽഡ് വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്?
1: എനിക്കൊരു ക്രൈസ് ആയിരുന്നു ആ സമയം മുതലേ. കാര്യം പഠനകാലങ്ങളിൽ ഞാൻ സ്വന്തമായിട്ട് സ്കൂട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഓടിച്ചു പഠിച്ചതാണ്. അങ്ങനെ ഓട്ടോ ആയാലും പിന്നെ 2003 ലൈസൻസ് എടുക്കുന്നത്. അതുവരെ അല്ലാത്ത രീതിയിലൊക്കെ പോയി. അപ്പോഴാ ഒരു രീതിയിൽ അങ്ങ് ഡ്രൈവറിലേക്ക് മാറി. രണ്ട് ഇളയ സഹോദരിമാരുണ്ടായിരുന്നു അവിടെ, വാങ്ങളെ കഴിച്ച് അയച്ചു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്നാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഡ്രൈവറായ ശ്രീധരനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രാ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഹലോ, എവിടെയാ?
1: ആ, ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Yes, once again we are back on Radio 1 TV with me RJ Srishant on Astraya FM 19 adinoppum natarkoppum. Yes, appo idalla nammal angare nammada Ganapathi ambalathinte thottarikilethi the driver aya Srijit Ernod ingane varthanam parayondirikkana. Appo Ernod korchu karyangal kodi chodikkanundu.
1: 26 varsham adi or field work cheyanallo. Appo edoru field aanu ippo ithrayum varshatha parijaya samayath undengil thirichayar namukku marakkanavatha endengil or nalla anubhavo allengil or mosha anubhavo eppolengilum needittundaganam. Appo njan chodikkana Srijit Ernod nedi ethu mulire memory or anubhavam endarikkum.
2: Adu oru 2000 രണ്ട് കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ 608 അന്ന് മണലെടുക്കാൻ പോകുന്ന സമയമാണ് 608. അപ്പോഴ അതുമായിട്ട് രാവിലെ കടവുകാർ പറഞ്ഞു, രാവിലെ ഇങ്ങനത്തെ അത് ഞായറാഴ്ച ദിവസമാണ്, അപ്പോൾ എൻ്റെ കൂടെ വരുന്ന രണ്ട് കിളിമാരുണ്ട്, അതൊന്ന് ബിജുവും മറ്റതും ബിജു, അത് രണ്ടുപേരും ഇപ്പം നൽകുന്ന ചാൻഡിയാട്ടം ഓടിക്കും. അപ്പോൾ രാവിലെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് മഴയൊക്കെ പെയ്ത സമയമായിരുന്നു, പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി നെല്ലിക്കും താരം കണ്ടില്ല, പെട്ടെന്നില്ല മണൽ നമുക്ക് തന്നെ വേണമല്ലോ എന്ന് പറഞ്ഞ് നേരെ അവിടെ ചെല്ലുന്നു. ചെന്ന് പയ്യെ വണ്ടി അങ്ങോട്ട് പുറത്തെടുത്ത് ഇന്നലെ കൊണ്ടുവച്ചിരുന്ന കല്ലവിടിരിപ്പുണ്ട്, അതിലിടിച്ചാണ് നമ്മൾ നിർത്തുന്നത്. അതിൻ്റെ മട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മണ്ണ് ആ ഭാഗം ഇന്നലെ രാത്രിയില് മഴ വെള്ളം മുങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൽ കൊണ്ട് നിർത്തുകയും ചവിട്ടി നിർത്തിയപ്പോഴത്തേക്ക് ബാക്ക് പുറകോട്ട് പോവുകയും വണ്ടിയുടെ ക്യാബിൻ വരെ പൊങ്ങി നിന്നോ അതിരാവിലെ 6:30. പിന്നെ അവിടുന്ന് അല്ല പുറത്തോട്ട് വിളിച്ചിട്ടൊക്കെ ആള് വന്ന് കാര്യം, അപ്പോഴവിടെ ആരും ഇല്ലല്ലോ ആ സ്ഥലത്ത് കടവില്ല. പിന്നെ അവിടുന്ന് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് വന്നു, മുതലാളിയെ വിളിച്ചു, അങ്ങനെ വന്നു. പിന്നെ ചെയിൻ ബ്ലോക്ക് വെച്ചൊക്കെ കെട്ടി കയറ്റിയത്. ആ ഒരു സംഭവം ഭയങ്കര ഇൻസിഡന്റ് ആണ്. പേടിച്ചു പോയി, ആരുമില്ല കടവിൽ, ആരുമില്ല. ആ അന്ന് പേടിച്ചു
1: പേടിച്ച നിമിഷമാണോ?
2: അതെ അതെ, യാഥാർത്ഥ്യം.
1: ഓക്കെ ശരി. അപ്പൊ അന്ന് 2002 നടന്ന ആ ഒരു വലിയ സംഭവമാണ് മറക്കാനാവാത്ത വലിയൊരു ഓർമ്മയല്ലേ?
2: നല്ലൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ മറക്കത്തില്ല.
1: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ഡ്രൈവേഴ്സിനെ പറ്റി പറയാനല്ലോ, ഒരുപാട് പേർക്ക് ഇതുപോലെ രസകരമായതും ഒരിക്കലും ഓർക്കുമ്പോ പേടി തോന്നുമായ ഒരുപാട് ഓർമ്മകൾ ലൈഫിൽ കാണും അല്ലേ?
2: കൃത്യമായിട്ടുണ്ടാവും.
1: ശരി, അപ്പൊ ഞാൻ ഫൈനലി കാച്ചു കേട്ടെ, ഇന്നത്തെ കാലത്ത് വണ്ടി എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒരുപാട് ആക്സിഡൻസ് ഇങ്ങനെ തേടിയിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. അപ്പൊ ആക്ച്വലി ഒരു നല്ല ഒരു ഡ്രൈവർ എങ്ങനെയാണ് റോഡിൽ പെരുമാറുന്നത്?
2: നമ്മള് റോഡിന്റെ നിയമങ്ങൾ നോക്കി മാത്രം വണ്ടി ഓടിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് അപകടം വരാം. ഏത് സൈഡിൽ നിന്ന് അവിടെ റോഡ് ഉണ്ടെങ്കിൽ ആ പോക്കറ്റ് റോഡിൽ നിന്ന് ഈ പോക്കറ്റ് റോഡിൽ നിന്ന് വണ്ടി ഇറങ്ങാം. നമ്മുടെ കുറ്റം കൊണ്ടായിരിക്കത്തില്ല, അവരിഞ്ഞോട്ട് വന്ന് കയറാം. ആ രീതിയിൽ നമ്മൾ നോക്കിക്കണ്ട് ഓടിച്ചെങ്കിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമുട്ടും ആ ഒരു ആക്സിഡന്റ് ഇല്ലാതെ പോകാൻ പറ്റും.
1: ശ്രദ്ധ വേണം നമുക്ക്,
2: ശ്രദ്ധ കൃത്യമായിട്ട്, അതിൽ ശ്രദ്ധ വ്യതിചലിച്ചാൽ പോയി.
1: അപ്പൊ എന്തായാലും നിയമങ്ങൾ കർശനമായിട്ട് പാലിച്ച് മുൻപോട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ച് പോവുക എങ്കിൽ നമുക്കൊരു പരിധി വരെ ശ്രദ്ധ മൂലം ഉണ്ടാക്കുന്ന പല അപകടങ്ങളും കുറയ്ക്കാൻ സാധിക്കും അല്ലേ?
2: തീർച്ചയായിട്ടും.
1: ശരി, അപ്പൊ എന്തായാലും ഇന്ന് സന്തോഷം എനിക്ക് പരിചയപ്പെട്ടതിൽ. ലൈഫൊക്കെ പഴയതിനേക്കാൾ മനോഹരമായിട്ട് മുൻപോട്ട് ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
2: താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിചയപ്പെട്ടത് നെല്ലിക്കുന്നം സ്വദേശിയായ ശ്രീജിത്ത് ഏട്ടനാണ് കേട്ടോ. നീ ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേട്ടറിയണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരകിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു കാറിൽ ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: അഭിജിത്ത്.
0: അഭിജിത്ത് ആ വീട് അടുത്ത് തന്നെയാണോ?
1: ആ വീട് അടുത്ത് തന്നെ. അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 6-7 kilometers ഉണ്ട്.
0: എവിടെയാണ്?
1: ആനക്കൊട്ടൂർ എന്ന് പറയും.
0: ആനക്കൊട്ടൂർ എന്ന് പറയും. ശരി, ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, വൈഫ്, കൊച്ച്.
0: എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു?
1: ഹാപ്പിയായിട്ട് പോകുന്നു.
0: ഓക്കെ, എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ.
0: അപ്പം മകളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകൾ പഠിക്കുകയാണ്.
0: പഠിക്കുകയാണ്? എത്ര?
1: LKG.
0: ഓക്കെ. പേരെന്താ?
1: ആരാധ്യ.
0: ആരാധ്യ. ഓക്കെ, ശരി ശരി. അപ്പോഴേ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ വെളിയിലാണ്, ദുബായിലാണ്.
0: ദുബായിലാണ്, പ്രവാസിയാണ്. അപ്പം എന്താ ചെയ്യുന്ന ജോലി?
1: ഞാൻ ഫാബ്രിക്കേഷൻ വർക്കാണ്.
0: എങ്ങനെ പോകുന്നു അവിടുത്തെ പ്രവാസ ജീവിതമൊക്കെ?
1: കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു.
0: പ്രവാസ ജീവിതമാണ്, തട്ടിമുട്ടി പോകുന്നല്ലേ?
1: അതെ.
0: ശരി, എത്ര നാളായി പോയിട്ട്?
1: ഇപ്പം 2 kilometers.
0: രണ്ടു കൊല്ലമായി. തുടക്കക്കാരനാണല്ലേ?
1: അല്ലല്ല, നേരത്തെ മസ്കറ്റിലായിരുന്നു.
0: ദുബായി പോയിട്ട് 2 kilometers?
1: ഇപ്പൊ ദുബായിൽ പോയിട്ട് 2 kilometers.
0: അപ്പൊ ടോട്ടൽ എത്ര നാളായി?
1: ഇപ്പൊ ഒരു 5-6 kilometers.
0: 6 kilometers. ശരി ശരി. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പം ദുബായ് മസ്കറ്റ് ജീവിതം? ഇപ്പൊ എങ്ങനെയുണ്ടാവും? രണ്ടിനെ എങ്ങനെ കമ്പയർ ചെയ്യുന്നത്?
1: രണ്ടിനെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെ? ചൂട് കൂടുതൽ, അത് തന്നെ. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും കമ്പയർ ചെയ്യാം.
0: ഇവിടെ ചൂട് കൂടുതലാണ്
1: രണ്ടിടത്തും. ദുബായില് ഹ്യൂമിഡിറ്റി കൂടുതലാണ്.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പ്രവാസ ജീവിതം തലയെടുത്ത ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണ്?
1: നാട്, ഫാമിലി,
0: എല്ലാം മിസ് ചെയ്യും.
1: എല്ലാം മിസ് ചെയ്യും.
0: ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം?
1: ഫുഡ് വെച്ച് കഴിക്കും.
0: കഴിക്കും. ചെറിയ കുക്കാണ്. ജീവിക്കാനുള്ളതുണ്ട്.
1: ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്.
0: ജീവിക്കണ്ടല്ലേ?
1: ജീവിക്കണ്ടേ.
0: ഓക്കെ. ഇപ്പൊ ലീവിന് വന്നയാണ്?
1: ലീവിന് വന്നയാ. നാളെ പോവാണ്.
0: നാളെ പോവാണ്. ഓക്കെ, ശരി ശരി. അപ്പൊ ഇന്നലെ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടാരികളെത്തി. അഭിജിത്ത് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആർ ബാക്ക് ഓൺ റേഡിയോ വൺ ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഗുണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ സമയം തന്നെ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. അഭിജിത്ത് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ചേട്ടാ, ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഇപ്പൊ പുറത്താണല്ലോ, ഗൾഫിലാണല്ലോ. അപ്പം പുറത്തെ ജീവിതവും ഇവിടുത്തെ ജീവിതം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നതിന്?
1: അവിടുത്തെ ഇവിടുത്തെ ജീവിതം നോക്കുമ്പോൾ കാലാവസ്ഥ മെയിൻ ആയിട്ട്, പിന്നെ ഫുഡിന്റെ, ഇവിടെ നാച്ചുറൽ ഫുഡ് കിട്ടും, അവിടെ അങ്ങനല്ല. നമ്മൾ വന്ന് ജോബും കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് വെച്ച് തനി ആഹാരം കഴിക്കണം, പിന്നെ അതൊക്കെയാണ്. പിന്നെ ഫാമിലി ഇല്ല, അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്.
0: ഇപ്പോൾ എത്ര വയസ്സായി കാണും?
1: ഇപ്പോൾ എനിക്കൊരു 33 വയസ്സ്.
0: ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്?
1: ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം കുറച്ച് പൈസ ഒപ്പിക്കുക, നാട്ടിൽ സെറ്റ് ആവുക,
0: പുറത്തെ ജീവിതം മതിയാക്കുക.
1: ചോദിക്കട്ടെ,
0: ഇപ്പോൾ ഒരുപാട് പിള്ളേരാണല്ലോ, ചെറുപ്പക്കാർ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് കാണുകയാണ് പുറത്ത് എബ്രോഡൊക്കെ പോയി സെറ്റിൽ ആവുക, അല്ലെങ്കിൽ നാട്ടിലെ ജീവിതം മടുത്തു എന്ന് കരുതി പുറത്തേക്ക് പോവുക. അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ?
1: അതിൽ ഓരോരുത്തർക്കും ഓരോരോ ഇതുണ്ടല്ലോ, ആഗ്രഹങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ചാണ് ഓരോരുത്തർ. ചിലവർക്ക് വെളിയിൽ പോയവർക്ക് ചിലവർക്ക് നാട്ടിൽ വന്ന് സെറ്റ് ചെയ്യണം, ചിലവർ വിദേശ രാജ്യങ്ങളിൽ പോയി നിൽക്കണം, അതാണ് അവരുടെ മെയിൻ ഇത്.
0: ചേട്ടനെ സംബന്ധിച്ച്?
1: എന്നെ സംബന്ധിച്ച് എനിക്ക് നാട്ടിൽ തന്നെ നിൽക്കണം.
0: നമ്മുടെ നാട് കേരളമാണ്
1: സ്വർഗം.
0: ഓക്കെ ശരി, അപ്പൊ നാടിനെ പ്രണയിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചേട്ടാ സന്തോഷം ഒന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ, ഇനി അടുത്ത വട്ടം വരെ കാണാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടാരികളിൽ എത്തിയ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഇതുപോലെ ഇനി ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്നത്തെ ദിവസം കാസറ്റ് കഫേയിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. ഇനി 2 മണി വരെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ മാത്രമല്ല, ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474 2919090, 0474 2919090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ മെസ്സേജായിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090, 9526690090. ഇന്നത്തെ ദിവസം സംഗീത പ്രേമികളെ സംബന്ധിച്ചൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. വിവിധ ഭാഷകളിൽ 40,000-ൽ അധികം ഗാനങ്ങൾ, 4 ഭാഷകളിലായിട്ട് 6 ദേശീയ പുരസ്കാരങ്ങൾ. ശാസ്ത്രീയ സംഗീതത്തിൽ കാര്യമായിട്ടുള്ള പരിശീലനം ഒന്നും നേടാതെ 4 പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ സിനിമാ സംഗീത രംഗത്ത് നിറഞ്ഞു നിന്ന മഹാപ്രതിഭ, അതാണ് SPB എന്ന ചുരുക്കപ്പേരിൽ സംഗീത പ്രേമികൾ സ്നേഹത്തോടെ വിളിച്ച നമ്മുടെ സ്വന്തം SP ബാലസുബ്രഹ്മണ്യം. ഇന്ന് അദ്ദേഹത്തിന്റെ ചരമ വാർഷികമാണ് കേട്ടോ. ചലച്ചിത്ര പിന്നണി ഗായക രംഗത്തേക്ക് അദ്ദേഹം വന്നത് 1966 ശ്രീ ശ്രീ ശ്രീ മര്യാദ രാമണ്ണ എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം 40,000-ഓളം ഗാനങ്ങൾ 11 ഇന്ത്യൻ ഭാഷകളിലായിട്ട് പാടിയിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, തുളു, ഒറിയ, ആസാമി, പഞ്ചാബി ഭാഷകളിലായിട്ട് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയതിന്റെ റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സിനിമാ ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന ഗിന്നസ് ലോക റെക്കോർഡ് SPBക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഓർമ്മകൾക്ക് മരണമില്ല എന്ന് ചിലപ്പോൾ മരണാനന്തര കുറിപ്പുകളിൽ നമ്മൾ വെറുതെ എഴുതാറുണ്ട്. അത് ശരിയാണോ എന്നറിയില്ല, പക്ഷേ പാട്ടുകൾക്ക് ശരിക്കും പറഞ്ഞാൽ മരണമില്ലല്ലോ. അത് കാലത്തെ ജയിക്കുന്നുണ്ട്, അങ്ങനെ പാട്ടുകാരനും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ ശേഷവും ഇനിയും ഇവിടെ SPB ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ലോകം ഏറ്റുപാടും വരെ. SPBയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പാടി അനശ്വരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം. കാസറ്റ് കഫേയിലൂടെ ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, എങ്ങനെ ഡ്യുവറ്റ് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കാലർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ?
1: നമസ്കാരം, ഇത് യങ്കോണിന്ന് മല്ലികയാ.
0: മല്ലിക ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇങ്ങനെയൊക്കെ പോകുന്നു. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചോ?
1: ഇല്ല, കഴിച്ചില്ല.
0: സമയമായുള്ളല്ലേ?
1: ചേട്ടൻ വന്ന് എടുത്തോണ്ടൊക്കെ പോണം.
0: എടുത്തോണ്ട് പോണം. ഓക്കെ, കുറച്ച് ടൈം ഉണ്ടല്ലേ. എന്താ ഉച്ചക്കത്തേന് വേണ്ടിട്ട് റെഡി ആക്കിയിട്ടുള്ളേ? ഓഹോ, അപ്പൊ വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ്. ഇഷ്ടമാണല്ലേ ഭയങ്കരായിട്ടും. ഓക്കെ, അപ്പൊ മല്ലിക ചേച്ചി, നീ ഇത് പാട്ടാ കാസറ്റ് കഫേയിലൂടെ കേൾക്കണ്ടേ? ഓക്കെ, ജാനകിയമ്മ പാടിയിട്ടുള്ള പാട്ടല്ലേ. രണ്ടുപേര് പാടുന്നോ? പാടുന്നോ?

കഴിഞ്ഞോ? ഷോ നല്ല രസമായിട്ട് പാടുന്നുണ്ടല്ലോ, ബാക്കിയും കൂടെ പാടാൻ മേലായിരുന്നോ? ഭയങ്കര നാടക്കാരിയാണെന്ന് തോന്നുന്നില്ല, അയ്യോ ഞാൻ പാടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ ഈ ഒരു പാട്ടിന്? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ, ആശ്രയിലെ എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മല്ലിക ചേച്ചിയാണ്. മല്ലിക ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജാനകിയമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള എൻ പോവേ പൊൻപോവേ എന്ന പാട്ടാണ്. ഇളയരാജയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ മല്ലിക ചേച്ചിക്ക് വേണ്ടിയിട്ടും നമ്മുടെ കാസറ്റ് കഫേ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വേണ്ടിയിട്ടും ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ഞാൻ ശ്രീകുമാർ. എനിക്ക് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയിലെ ബന്ധുവാര് ശത്രുവാര് എന്ന സോങ് വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് ശ്രീകുമാർ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 1993 റിലീസായിട്ടുള്ള ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ശ്രീകുമാരൻ തമ്പിയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികളും മ്യൂസിക്കും കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ശ്രീകുമാരൻ ചെയ്യേണ്ട വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെയും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291 9090, 0474291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490906, 9526690. അപ്പൊ കേൾക്കാം ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakkara Karunagappally.
2: Cheta, ee onathinu veettil furniture athu Malaysian trip o?
3: Ee paranju rendu orumichayalo.
2: Orumichayittano.
4: Nemus Furniture Ultimate Owner Fest up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aagarshakamaya giftukalum.
2: Appol ee onam Dimos Furniture-il thanne.
4: Swapna veedum swapna yathrayum orumichu. Dimos Furniture, Ulaman Kottarakkara.
5: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ് ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ് ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ കുന്നിക്കോട്.
6: ഇവിടെ ഇഷ്ടം പോലെ
7: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 34 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. അതുപോലെ വാട്സപ്പിലൂടെയും ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090. 9526690090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ
8: ഹലോ
7: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇതാരാണ്? നമസ്കാരം. അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുത്തൂര്? സുഖമായിട്ട് പോകുന്നു? മണിച്ചേച്ചിയൊക്കെ എന്തേ? അടുത്തുണ്ട്. മഴയുണ്ടോ അവിടെ?
8: ഇല്ല, ഇപ്പൊ ഇല്ല.
7: ഇപ്പൊ ഇല്ല. മഴ ഉണ്ടായിരുന്നോ?
8: രാവിലെ ഒരു അന്തരീക്ഷ കോളൊക്കെ ഉണ്ടായിരുന്നു.
7: ഉണ്ടായിരുന്നു, മാറി അല്ലേ. ഓക്കെ, ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡി ആയോ?
8: ഫുഡൊക്കെ റെഡിയായി.
7: റെഡി ആയിട്ടിരിക്കുവാണ്. ഇനി കഴിച്ചാ മതി അല്ലേ? ഓക്കെ. അപ്പൊ ഇനി ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ?
8: എനിക്ക് അമരത്തിനാത്തെ.
7: അമരത്തിനാത്തെ. ഓക്കെ, നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടല്ലേ. ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്? എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഈ ഒരു പാട്ടിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടല്ലേ?
8: അങ്ങനെ പ്രത്യേകമൊന്നുമില്ല, ഞാൻ ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഇഷ്ടപ്പെട്ടു.
7: ഓക്കെ, അപ്പൊ ആർക്കാണ് ഡെഡിക്കേഷൻ?
8: എസ് പി ബാലസുബ്രഹ്മണ്യ സാറിന് വേണ്ടി.
7: ഓക്കെ, എസ് പി ബിക്ക് വേണ്ടിട്ട് നമ്മുടെ ദാസേട്ടന്റെ വക ഒരു പാട്ട്. ഓക്കെ, അപ്പൊ പാട്ട് വെച്ചു തരാട്ടോ. സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഞാനും തിരക്കിയെന്ന് പറഞ്ഞേക്കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട് 1991 റിലീസ് ആയിട്ടുള്ള അമരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള വികാര നൗകയുമായി എന്ന പാട്ടാണ് ഈ ഒരു പാട്ട് അന്തരിച്ചിട്ടുള്ള നമ്മുടെ എസ് പി ബി സാറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചേട്ടൻ ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു പാട്ടിന്റെ ഫ്രെയിമുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, മനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഭരതൻ സാറാണ്. എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ എഫ് എം, ഞാൻ അനസ്. എനിക്ക് കവിതകൾ സൊല്ലവാ സോങ് ഫ്രം ദ മൂവി ഉള്ളം കൊള്ളി പോകുതേ വെച്ചു തരാമോ? ഡെഡിക്കേറ്റിംഗ് ദിസ് സോങ് ടു ഓൾ ദ ലിസണേഴ്സ് ഓഫ് ആശ്രയ എഫ് എം, പ്ലീസ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് അനസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും അനസിന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അനസ് ചോദിച്ചിരിക്കുന്ന പാട്ട് ഉള്ളം കൊള്ളി പോകുതേ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് പി ബിയും സുജാത മോഹനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ടാണ് കവിതകൾ സൊല്ലവാ എന്ന പാട്ട്. കാർത്തിക് രാജയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മനോഹരമായിട്ടുള്ള സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ കാസറ്റ് കഫേയുടെ എല്ലാ ലിസണേഴ്സിനു വേണ്ടിയിട്ടും അനസിന് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Yasit Coffee. Ivide ishtam pole vaattu.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവയാത്രയുടെ ഭാഗമായി വാരാണസിയിൽ നിന്നും വഡ്നഗറിലേക്ക് മടങ്ങുന്ന യാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളിൽ ഈ യാത്ര സേവനത്തിന്റെ വിവിധ വർണ്ണങ്ങൾ നിറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കുമിടയിലെ അന്തരം കുറയ്ക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടെ സാധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യം ഈ കാലയളവിൽ വർദ്ധിച്ചതിന് പുറമെ സ്ത്രീകൾ വലിയ തോതിൽ സ്വയം പര്യാപ്തരായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: हमें आत्मनिर्भर भारत बनाना है.
2: चुनौतियां आएगी,
1: चुनौतियों को चुनौती देने का तो संस्कार लेकर के हम चले. हर दिन एक नई ऊर्जा लेकर सेवा भाव के साथ राष्ट्र कल्याण, राष्ट्र सेवा का काम, जनसेवा से राष्ट्र सेवा. इस यात्रा में भी जितने ज्यादा लोगों को सेवा के काम में जोड़ेंगे ये यात्रा उतनी ज्यादा सफल होगी.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നടക്കുന്ന സേവ സങ്കല്പ് അഭിയാന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. സേവായാത്രികർ പ്രധാനമന്ത്രിയുമായി യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചു. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ ഈജിപ്റ്റ്, ജോർദാൻ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ചർച്ച ചെയ്തു. ആന്റിഗ്വ ആന്റ് ബാർബുഡ പ്രധാനമന്ത്രി ഗാസ്റ്റൺ ബ്രൌണുമായും തജിക്കിസ്ഥാൻ, സിംഗപ്പൂർ, എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. മാലിദ്വീപ്, ഘാന പ്രതിനിധികളുമായും അദ്ദേഹം സംവദിച്ചു. ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തിപ്പെടുന്നതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. 30 ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ വാർഷിക ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി സ്റ്റാർട്ടപ്പ് രംഗങ്ങളിൽ വളർച്ച കൈവരിച്ചതിനു പുറമെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന 3rd രാജ്യം എന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കിയതായി ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
3: Now when we negotiate, we are looking for fair, equitable and balanced agreement. We start from the Viksit Bharat 2047 story. Today when we negotiate with the world, we put them to notice that we are a $4 trillion economy, but on a PPP basis, we already are a $20 trillion economy, the third largest in the world. And with this fastest growing large economy, we will be a $30 trillion economy.
0: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് ഉൽപാദനം 1.9 ലക്ഷം കോടി രൂപയിൽ നിന്ന് 13 ലക്ഷം കോടിയായും മൊബൈൽ ഫോൺ നിർമ്മാണം 33 മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം കോടിയായും ഉയർന്നു. തദ്ദേശീയ പ്രതിരോധ ഉൽപാദനം 4 മടങ്ങോളം വർദ്ധിച്ച് 1.78 ലക്ഷം കോടി രൂപയെന്ന സർവ്വകാല റെക്കോർഡിലും എത്തി. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഉയർന്നുവരുന്ന വെല്ലുവിളികളെ രാജ്യങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയില്ലെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര സ്ട്രാറ്റജിക് എൻഗേജ്മെന്റ് പ്രോഗ്രാം 4th സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വസുധൈവ കുടുംബകം എന്ന ഭാരതീയ ചിന്താഗതി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ കൂട്ടായ ക്ഷേമത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിൽ എത്തും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബൃഹത്തായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ വിപുലമായ അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, ഗവേഷണം എന്നിവയ്ക്കും നയം പ്രോത്സാഹനം പകരുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കൽ, ഇന്ത്യൻ ഭാഷകളുടെ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം എന്നിവയും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കൈരളി തിയേറ്ററിൽ വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിശ്വനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ ചടങ്ങിനുശേഷം പ്രദർശിപ്പിക്കും. മേളയുടെ ആദ്യ ദിനമായ ഇന്ന് 23 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ഈ മാസം 30 വരെ കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. പരിസ്ഥിതി ലോലമേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
4: കേരള നിയമസഭാ സമ്മേളനം അടുത്ത മാസത്തിൽ ചേരുമ്പോൾ നിയമസഭയിലും ഒരു പ്രമേയം കൊണ്ടുവന്ന് പാസാക്കി ഐക്യകണ്ഠേനെ കേരളത്തിന്റെ ESA ഇത്തരത്തിൽ ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വനാതിർത്തികളിൽ മാത്രം ഒതുക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിൽ ഈ കാര്യങ്ങൾ. കേരളം ഇത് ജനവാസ മേഖലകളെ കൃഷിസ്ഥലങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വനത്തിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്ന് കേരള സംസ്ഥാനം ആവശ്യപ്പെടുന്നത്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2-ാം സ്വർണം. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൽ ഫൈനലിൽ സുരിജി സിംഗ് കമൽജിത്ത് സഖ്യമാണ് സ്വർണം കരസ്ഥമാക്കിയത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീം ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാംഗ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. സ്ക്വാഷ് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അനാഹത് സിംഗും പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും സെമിഫൈനലിൽ കടന്നു. മെഡൽ ജേതാക്കൾക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഭിനന്ദനം നേർന്നു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവും അടക്കം 19 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ് ഇന്ത്യ. പാലിന് പകരം സസ്യഎണ്ണകളും മറ്റ് കൃത്രിമ ചേരുവകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പനീറിന് സമാനമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്താൻ ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ലേബലുകളിലോ പരസ്യങ്ങളിലോ പനീർ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും FSSAI വിജ്ഞാപനത്തിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാഗർ ശുദ്ധജല സംഭരണി പദ്ധതിക്കായും സാങ്കേതിക വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്നതിനുള്ള ശേഷി വികസന പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. സംസ്ഥാന വനം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി മാർഗമൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വനം വകുപ്പ് ജീവനക്കാരുടെ പരിശീലനം ഉൾപ്പെടെ ലക്ഷ്യമിടുന്ന പദ്ധതി 537 കോടി രൂപ ചെലവിലാണ് നടപ്പാക്കുന്നത്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന പണ്ഡിറ്റ് ഉപാധ്യായയുടെ ദർശനം ഏറെ പ്രചോദനം പകരുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണ് ഇത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആശ്രയ FM 90.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. മെസ്സേജ് അയക്കാനായിട്ടുള്ള വാട്സപ്പ് നമ്പർ 9526490090. 9526490090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, എൻ്റെ പേര് ജാൻസി. എനിക്ക് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് വെച്ചു തരാമോ? എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാൻസി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ജാൻസി ചേച്ചിക്ക് വേണ്ടിയിട്ടും ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒരു തകർപ്പൻ പാട്ട് തന്നെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജ്യോതിമൈ ആണ്. ജ്യോതിമൈ ചോദിച്ചിട്ടുള്ള പാട്ട് നൻപൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിജയപ്രകാശും ചിനിമയും ചേർന്ന് പാടിയിട്ടുള്ള അസ്ക് ലസ്ക എന്ന പാട്ടാണ്. ആർ.എസ്. ജയരാജിന്റെ മ്യൂസിക് കോമ്പോസിഷനിൽ വന്നിട്ടുള്ള പാട്ടാണ്. മദൻ കർക്കി വരികൾ എഴുതിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. എന്തായാലും ഈ ഒരു പാട്ട് ജ്യോതിമൈക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ.ജെ. അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ചായിട്ടാണോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായി നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
5: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നിൽക്കുന്നു കാം. ഹലോ.
6: ഹലോ
5: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
6: ഇത് വെട്ടിക്കവലെന്ന് സരിത.
5: സരിത ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
6: അല്ല, കൊറേ നേരം, കൊറേ ദിവസം കൊണ്ട് വിളിക്കുവാ.
5: വിളിച്ചിട്ടുണ്ട്. ഓക്കെ, കിട്ടിയായിരുന്നു എന്നിട്ട്?
6: ആ, കിട്ടിയായിരുന്നു,
5: കിട്ടിയായിരുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
6: വീട്ടിൽ 2 മക്കളും ഹസ്ബൻഡും ഞാനും.
5: എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്?
6: ആ, സന്തോഷത്തിരിക്കുകയാണ്.
5: ഫുഡൊക്കെ കഴിച്ചോ?
6: ആ, ഫുഡ് ഇനി 2 മണിയാകുമ്പോഴേ കഴിക്കത്തുള്ളൂ.
5: 2 മണിയാകുമ്പോഴേ കഴിക്കത്തുള്ളൂ അല്ലേ? എന്താ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? ആഹാ, മീൻകറി ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്, പിന്നെ എന്താ വേണം? ഓക്കെ, എന്ത്
6: പറ്റും?
5: എപ്പോഴും വെക്കാറുണ്ട് അല്ലേ?
6: ഒരുപോലെ
5: വെക്കാറുണ്ട്. ഓക്കെ, പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടാവുന്നുണ്ടോ?
6: നല്ല
5: പ്രോഗ്രാമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേച്ചി, ഇന്ന് ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ?
6: സാഗരം സാക്ഷിയിലെ നീലാകാശം.
5: ഓക്കെ, എന്തുകൊണ്ടാ ഈ ഒരു പാട്ട് ചോദിച്ചേ?
6: സിനിമ നല്ല കാണുമ്പോ നമുക്ക് സങ്കടം വരും.
5: സങ്കടം വരുന്ന ഒരു സിനിമയാണ്. ആ,
6: നമ്മുടെ ജീവിതത്തോടൊക്കെ ഉള്ള നല്ല
5: റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണോ അത്? നല്ല അഭിനയാണല്ലേ. മമ്മൂക്കയും സുഗിനിയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
6: എല്ലാവർക്കും വേണ്ടി, കേൾക്കുന്ന
5: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ഓക്കെ, എന്തായാലും പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സരിത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിട്ടുള്ള പാട്ട് സാഗരം സാക്ഷി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദാസേട്ടനും ചിത്രാമ്മയും ചേർന്ന് പാടിയിട്ടുള്ള നീലാകാശം തിലകക്കുറി ചാർത്തി എന്നൊരു പാട്ടാണ്. നമ്മുടെ ശരത് സാറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കോമ്പോസിഷൻ ചെയ്തിട്ടുള്ളത്. കൈതപ്പുറം സാറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സരിത ചേച്ചിക്ക് വേണ്ടിയിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് നമുക്ക് വാട്സപ്പിലെത്തി മെസ്സേജ് അയച്ചിട്ടുള്ളത് ശശികല ചേച്ചിയാണ്. ഹായ് അനാമിക, ഹായ് ആശ്രയ, എനിക്കൊരു സോങ് വേണം. മനസ്സിനക്കരെ മൂവിയിലെ തങ്കത്തിങ്കൾ വാനിലുദിക്കും സ്വർണക്കൊട്ടാരം എന്ന് തുടങ്ങുന്ന സോങ് തരണം, എനിക്കും എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ 2003 നമ്മുടെ സത്യനന്ദഗാഡ് സാർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിജയ് യേശുദാസും ആശയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 219 0909 അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490909 0952 6699 0 9 5 2 6 4 6 4 9 0 9 0. അപ്പൊ കേൾക്കാം മനസ്സിനക്കരെ എന്ന സിനിമയിലെ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി.

0: ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ്

0: കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോണ്ടാക്ട് 82 81 82 18 02. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റ് ആയിട്ടുണ്ട്. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 291 90 0 0 4 7 4 2 9 1 9 0 9 0 0 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9 5 2 6 4 9 0 9 0 9 5 2 6 6 4 9 0 9 0. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം. ശാന്ത ചേച്ചിയാണ് നടിയോളം നിന്ന്.
1: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള്?
2: ഇവിടെ നല്ല വിശേഷമാണ്. പാട്ട് കേൾക്കാൻ ഇരുന്ന കുഞ്ഞിക്കിളികളെല്ലാം ഉറങ്ങി.
1: കുഞ്ഞിക്കിളികളൊക്കെ അറിയാണ്ട് ഉറങ്ങിപ്പോയല്ലേ. പാട്ട് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തില്ല. ഡാൻസ് ആയിരുന്നു. ഓക്കെ, ഡാൻസ് കളിച്ച് കളിച്ച് ക്ഷീണിച്ചു മടുത്തു തോന്നു അല്ലേ. ഓക്കെ, പിള്ളേരൊക്കെ ഭക്ഷണം കഴിച്ചോ?
2: കഴിച്ചു.
1: ചേച്ചി കഴിച്ചോ?
2: ചേച്ചി നേരത്തെ കഴിച്ചു, വിശപ്പുണ്ടായിരുന്നു.
1: വിശപ്പുണ്ടായിരുന്നോണ്ട് നേരത്തെ കഴിച്ചു അല്ലേ. ഓക്കെ, ശ്രീകുട്ടി എന്നാ പറയുന്നു?
2: എന്തോ
1: ശ്രീകുട്ടി എന്നാ പറയുന്നു? ഉറങ്ങിപ്പോയി. എല്ലാരും ഉറങ്ങിപ്പോയല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി, നീ ഇത് പാട്ടാ കേൾക്കണ്ടേ? നല്ല പാട്ട്. ഓക്കെ, നമ്മുടെ മണിച്ചേട്ടന്റെ ഒരു അതിഗംഭീരമായിട്ടുള്ള സിനിമയാണല്ലേ. എന്തുകൊണ്ടാ പെട്ടെന്ന് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ പാട്ട്?
2: ഭയങ്കര ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചതല്ലേ.
2: പിന്നെ അവിടെ എല്ലാവർക്കും സുഖമാണോ? എന്റെ പതിനാറുകാരൻ പയ്യൻ അവിടെ ഉണ്ടോ?
1: ഓ, ഉണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്.
2: ഞാനിങ്ങനെ ചേച്ചിയുടെ ഫോൺ എടുക്കാത്തത്.
1: എടുക്കാത്തതോ? അവൻ എടുക്കാറില്ലേ.
2: ഇല്ല ഇല്ല, ഇപ്പൊ എന്നെ അതിനോട് കൂട്ടുവെട്ടി.
1: കൂട്ടുവെട്ടിയിരിക്കാണല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം ഞാൻ എന്തായാലും പറഞ്ഞേക്കാം കേട്ടോ ശ്രീശാന്തിനോട്, ശാന്തശേഷിയുടെ കോൾ എടുത്തില്ല എന്നുള്ളത്. ഓക്കെ, എന്തായാലും അന്വേഷണം പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ പാട്ട് വെച്ചു തരാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
2: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിട്ടുള്ള പാട്ട് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. എന്തായാലും ഈ ഒരു സിനിമയിൽ നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ട് തന്നെ പ്ലേ ചെയ്തു തരാം. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ വിനയൻ സാറ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. കലാഭവൻ മണിച്ചേട്ടൻ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഈ ഒരു സിനിമ കാണുന്ന ആർക്കും കരച്ചിൽ വരും, കാരണം അത്രയും ഇമോഷണൽ ആയിട്ടുള്ളൊരു സിനിമയാണ്. മാത്രമല്ല, നമ്മുടെ മണിച്ചേട്ടന് 2 ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. എന്തായാലും ഈ ഒരു സിനിമയിലെ പാട്ട് നമ്മുടെ ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മീനാക്ഷിയാണ് കേട്ടോ. ഹായ് അനാമിക, എനിക്ക് എന്റെ ബ്രദർ വിഷ്ണുവിന് വേണ്ടിയിട്ട് കണ്ണകി സിനിമയിലെ കരിനീല കണ്ണഴകി എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മീനാക്ഷി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. കണ്ണകി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചിത്രാമ പാടിയിട്ടുള്ള പാട്ടാണ് കൈതപ്പുറമാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ മീനാക്ഷിയുടെ ബ്രദർ വിഷ്ണുവിന് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447771717.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

യെസ്, അങ്ങനെ ഹരിചരൺ പാടിയ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 9:51 ആയിട്ടുണ്ട്. നമുക്കിനി 2 മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ ഉള്ളൂ. വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക, ഞാൻ അഭിരാമി. എനിക്ക് ഏതോ വാർമുകിലിൻ പാട്ട് വെച്ച് തരണേ, ഡെഡിക്കേറ്റഡ് ടു ഓൾ ലിസണേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിരാമി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഭിരാമി ചോദിച്ചിട്ടുള്ള പാട്ട് നമ്മുടെ പൂക്കാലം വാരവായി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിത്രാമ്മ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് എല്ലാ ലിസണേഴ്സിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ അഭിരാമിക്ക് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്: ഹായ് ആശ്രയ, ഐ ആം രാജേഷ്. മിഥുനം മൂവിയിലെ അല്ലിമലർ കാവിൽ പൂരം കാണാൻ എന്ന സോങ് വെച്ച് തരുമോ, ഡെഡിക്കേറ്റഡ് ടു ബിനോയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് രാജേഷ് ഏട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജേഷ് ഏട്ടൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ബിനോയ് ഷേന് വേണ്ടിയിട്ട് നമ്മുടെ എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മി ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: അതെ, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് ഇൻ യുവർ ലൈഫ്? ഒന്ന് ചിന്തിച്ച് നോക്കി, ആരാണ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ളത്? നിങ്ങളുടെ സീക്രട്സ്, നിങ്ങളുടെ ഫേവറേറ്റ് മ്യൂസിക്, ലൈഫിലെ മനോഹരമായ മെമ്മറീസ്, ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ്, എന്തിനേറെ നിങ്ങളുടെ വളരെ കോൺഫിഡൻഷ്യൽ ആയ പാസ്വേഡ് വരെ സേഫ് ആയിട്ട് സൂക്ഷിക്കുന്ന ആ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. യെസ്, ഇറ്റ്സ് യുവർ സ്മാർട്ട് ഫോൺ. ഈ പണ്ടൊക്കെ ഫോൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വിളിക്കാനും മെസ്സേജ് അയക്കാനും മാത്രമുള്ള ഒരു ഡിവൈസ് ആയിരുന്നു. ബട്ട് ടുഡേ ഇറ്റ്സ് ലിറ്ററലി അവർ ഡിജിറ്റൽ സോൾമേറ്റ്. രാവിലെ അലാറം അടിച്ച് കണ്ണു തുറക്കുന്ന മുതല് രാത്രി റീൽസ് കണ്ട് ഉറങ്ങുന്നത് വരെ ഈ സ്ക്രീൻ അല്ലാതെ നമുക്ക് എന്ത് ലൈഫാണല്ലേ? ആക്ച്വലി നമ്മുടെ എനർജി ഒന്ന് ഡൗൺ ആയാലും നമുക്ക് ഓക്കെ ആയിരിക്കും. പക്ഷെ ഫോണിലെ ബാറ്ററി ഒരു 10% ആയാലും ആ പാനിക് മോഡ് വേറെ ലെവലാണ്. ആൻഡ് ദാറ്റ് ഇസ് എക്സാക്ട്ലി വൈ പുതിയ ഒരു സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ എത്തുമ്പോൾ നമ്മളൊക്കെ ഇത്രയും എക്സൈറ്റഡ് ആകുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു മാസം മാർക്കറ്റ് കീഴടക്കാൻ എത്തിയ പുതിയ കിഡ്ലൻ സ്മാർട്ട് ഫോൺസിനെ കുറിച്ചാണ്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി ശ്രീശാന്ത്.
0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: യെസ്, നെക്സ്റ്റ് ലെവൽ ക്യാമറ സെറ്റപ്സ്, മൈൻഡ് ബ്ലോയിങ് AI ഇന്റഗ്രേഷൻ, പ്രോ ലെവൽ ഗെയിമിംഗ് ഫീച്ചേഴ്സ് ആൻഡ് അൾട്രാ പവർഫുൾ പ്രോസസേഴ്സ്, അങ്ങനെ നിരവധി പ്രത്യേകതകൾ കൊണ്ട് സ്മാർട്ട് ഫോൺ മാർക്കറ്റിനെ ആകെ ഷേക്ക് ചെയ്ത 8 ലേറ്റസ്റ്റ് ഗാഡ്ജറ്റ്സിനെ പറ്റിയാണ് ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ ഞാൻ വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും ഫോൺ എടുക്കുന്നവരൊക്കെ കൃത്യമായിട്ട് കേട്ടോളൂ, വളരെ യൂസ്ഫുൾ ആയ ഇൻഫർമേഷൻ ആണ് ഇന്ന് ലൗഡ് സ്പീക്കറിൽ കേൾക്കാൻ പോകുന്നത്. സോ അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഒരു ചെറിയ പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് ആർജി ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി നിങ്ങളും നടക്കും തലയിടുപോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: അരവിന്ദേ ആഘോഷം.
1: Yes, once again we are back on loudspeaker with me, RJ Srishant, on Astraya FM 90.9 നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ ഇന്നലെ ലൗഡ് സ്പീക്കറിൽ ഈ ഒരു മാസം, അതായത് സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്ത പുത്തൻ സ്മാർട്ട് ഫോണുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിൽ തന്നെ ഇന്ന് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോ ടെക് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഡിവൈസിനെ പറ്റിയാണ്, ആപ്പിളിന്റെ ഏറ്റവും പുതിയ മോഡലായ ഐഫോൺ 18 പ്രോ സീരീസ്. ഇതൊരു പ്രൊമോഷൻ ടോക്ക് ഒന്നുമല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതിൽ ശരിക്കും എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ഉള്ളത്, ഈ പറയുന്ന വിലയ്ക്ക് ഇത് വേർത്ത് ആണോ എന്നൊക്കെ നമുക്ക് വളരെ ഓണസ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഡിസ്പ്ലേയുടെയും ഡിസൈനിന്റെയും കാര്യത്തിലേക്ക് വന്നാൽ 6.3 ഇഞ്ചിന്റെ സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. 120Hz റിഫ്രഷ് റേറ്റും അതിനൊപ്പം 3000 nits പീക്ക് ബ്രൈറ്റ്നസും ഇതിലുണ്ട്. അതായത് നല്ല കടുത്ത വെയിലത്ത് ഫോൺ നോക്കിയാലും സ്ക്രീൻ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ മുൻപത്തെ ഫോണുകളെക്കാൾ ചെറിയ ഡൈനാമിക് ഐലൻഡ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നത് മാത്രമല്ല, കൂടുതൽ ഉറപ്പുള്ള സെറാമിക് ഷീൽഡ് 2 ഗ്ലാസ് കൂടി ഇതിലുണ്ട്. ഇനി ഇതിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിലിരിക്കുന്നത് ശരിക്കും ഒരു ഭീകരനാണ് കേട്ടോ. ആപ്പിളിന്റെ ഏറ്റവും പുതിയ A20 Pro ചിപ്പ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വെറും 2 nanometer പ്രോസസ്സിൽ നിർമ്മിച്ച ഈ ചിപ്പ് ഗെയിമിംഗും ഹെവി ടാസ്കുകളും വളരെ സ്മൂത്ത് ആക്കും. ഇനി പെർഫോമൻസിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ റാം ആണ്. ഇത്തവണ ബേസ് മോഡലിൽ തന്നെ 12 GB റാം ആണ് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ സ്റ്റോറേജ് തുടങ്ങുന്നത് തന്നെ 256 GB നിന്നാണ്. ഇനി കൂടുതൽ സ്പേസ് ആവശ്യമുള്ളവർക്ക് 512 GB, 1 TB, എന്തിന് 2 TB വരെയുള്ള വേരിയൻസ് വരെ ഇതിൽ അവൈലബിൾ ആണ്. കൂടാതെ ആപ്പിളിന്റെ പുതിയ AI ഫീച്ചർ ആയ പുത്തൻ സിറി AI കൂടി ഇതിൽ വരുമ്പോൾ ഫോൺ കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ടുണ്ട്. ഇനി ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ നോക്കുന്ന ക്യാമറയുടെ കാര്യത്തിലേക്ക് വരാം. പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിലുള്ളത്. മെയിൻ ക്യാമറ, അൾട്രാ വൈഡ്, ടെലി ഫോട്ടോ, ഇവ മൂന്നും 48 MP സെൻസറുകളാണ്. ഇതിൽ തന്നെ ഏറ്റവും വലിയ കില്ലർ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിലെ മെയിൻ ക്യാമറയിലുള്ള വേരിയബിൾ അപ്പേർച്ചർ ആണ്. അതായത് ഒരു ഒറിജിനൽ DSLR ക്യാമറയിൽ നമ്മൾ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്ന പോലെ ഈ ഫോണിൽ ലൈറ്റിനനുസരിച്ച് ഫിസിക്കലായിട്ട് തന്നെ ക്യാമറ അഡ്ജസ്റ്റ് ആവും. ഇത് സ്മാർട്ട് ഫോൺ ലോകത്ത് തന്നെ വലിയൊരു മാറ്റമാണ്. ആറ്റ് നൈറ്റ് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഇത് കിടിലി റിസൾട്ട് ആയിരുന്നു കേട്ടോ. അതുപോലെ 4x 8x ഒപ്റ്റിക്കൽ സൂമും ഇതിലുണ്ട്. മുൻവശത്തെ സെൽഫി ക്യാമറ ഇത്തവണ 18 MP ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ബാറ്ററിയുടെ കാര്യം നോക്കാം. വലിയൊരു അപ്ഗ്രേഡാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഏകദേശം 4288 mAh ബാറ്ററിയാണ് ഇതിലുള്ളത്. അതുപോലെ ചാർജിംഗ് സ്പീഡും കുത്തനെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. 60W ഫാസ്റ്റ് വേർഡ് ചാർജിംഗ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ വെറും 15 മിനിറ്റ് കൊണ്ട് ഫോൺ 50% ചാർജ് ആകുമെന്ന് കമ്പനി പറയുന്നുണ്ട്. ഒപ്പം 25W മാക്സേഫ് വയർലെസ് ചാർജിങ്ങും ഉണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇതിന്റെ വില. ഇത്രയൊക്കെ പുതിയ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും വിലയുടെ കാര്യത്തിൽ സാധാരണക്കാർക്ക് ഒരു ഞെട്ടലുണ്ടാക്കുന്ന സംഖ്യയാണ് ആപ്പിൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിൽ ഐഫോൺ 18 പ്രോയുടെ 256 GB ബേസ് മോഡലിന് ഇപ്പോൾ 164,900 രൂപയാണ് മാർക്കറ്റ് വില. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ പണം ഒരു പ്രശ്നമില്ലാത്ത ഒരു കടുത്ത ടെക്നോളജി പ്രേമിയാണെങ്കിലോ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരു മികച്ച ഡിവൈസ് നോക്കുന്ന ആളാണെങ്കിലോ, ഈ ഫോൺ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. അല്ലാത്തവർക്ക് ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ്. അപ്പൊ എന്തായാലും ഐഫോൺ 18 പ്രോയുടെ ഈ ഒരു ഓവറോൾ വിശേഷങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും ഇതുപോലെ കുറച്ചധികം സ്മാർട്ട് ഫോൺസിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me, RJ Srishant, on Astraya FM 19 Adinopum, Natarkopum. Yes, appa endalum gadget premigalukku ishtapadunna oru loudspeaker aanu innu ningal kettondirikkunna to. Adhaayathu ee September maasam marketil launch cheyidirikkunna korchadhigam smartphones ne pettiyaanu innu njan paranjondirikkunnathu. Appo inde listil adutha thaaru ennu parayunnathu ഹാരി പോട്ടർ ആരാധകർക്ക് കൺകുളിർക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു പ്രത്യേക ഡിവൈസ് ആണ് റിയൽമി 16 Pro ഹാരി പോട്ടർ എഡിഷൻ. ഇതും ഒരു പ്രൊമോഷണൽ ടോക്കൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വശവും ഒപ്പം ഈ കൊടുത്ത പൈസയ്ക്കുള്ള കാര്യങ്ങൾ ഇതിലുണ്ടോ എന്ന് നമുക്ക് കൃത്യമായി

ഫ്ലാറ്റ് എയ്മിനറ്റ് ഡിസ്പ്ലേ ആണ് ഫോണിലുള്ളത്. അതിൽ സൂപ്പർ സ്മൂത്ത് ആയ 144 Hz റിഫ്രഷ് റേറ്റും നൽകിയിട്ടുണ്ട്. വീഡിയോസ് കാണാനും ആപ്പുകൾ സ്ക്രോൾ ചെയ്യാനും ഇത് വളരെ ക്ലിയർ ആണ് കേട്ടോ. അതുപോലെ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 7300 Max പ്രോസസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം 12 GB റാമും 256 GB ഇൻബിൽറ്റ് സ്റ്റോറേജുമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഡെയിലി യൂസേജിനും അതുപോലെ തന്നെ നോർമൽ ഗെയിമിങ്ങിനൊക്കെ ഇത് വളരെ സ്മൂത്ത് പെർഫോമൻസ് തരും. ഇനി ക്യാമറ സെഷനിലേക്ക് വരികയാണെങ്കിൽ പിന്നിൽ മെയിൻ ആയിട്ട് 200 MP OIS ക്യാമറയും ഒപ്പം ഒരു 8 MP അൾട്രാ വൈഡ് സെൻസറുമാണ് ഉള്ളത്. മുൻവശത്തെ സെൽഫിക്കായി 50 MP ക്യാമറയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ ബാറ്ററിയാണ്. 7000 mAh ശേഷിയുള്ള ക്യൂറ്റൻ ബാറ്ററിയാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം വേഗത്തിൽ ചാർജ് ചെയ്യാൻ 80 W സൂപ്പർ വോക്ക് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഉണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ മാർക്കറ്റ് വില എത്രയാണ് നോക്കാം. ഇന്ത്യയിൽ ഇതിന്റെ 12 GB + 256 GB മോഡലിന് 62,999 രൂപയാണ് മാർക്കറ്റ് വില. ചില ഡിസ്കൗണ്ട് ഓഫറുകൾ വഴി 56,699 രൂപയ്ക്കും ലഭ്യമാണ് കേട്ടോ. ഇനി ഇവിടെയാണ് നമ്മളൊരു സത്യസന്ധമായ റിയാലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. ഒരു ഫോൺ എന്ന നിലയിൽ 7000 mAh ബാറ്ററിയും 200 MP ക്യാമറയും ഒക്കെ മികച്ചതാണെങ്കിലും ഇതിൽ നൽകിയിരിക്കുന്ന ഡിമെൻസിറ്റി 7300 മിക്സ് ചിപ്സെറ്റ് ഒരു സാധാരണ 20,000 to 25,000 രൂപ വരെയുള്ള മിഡ് റേഞ്ച് ഫോണുകളിൽ കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് 63,000 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ നിങ്ങൾ വലിയൊരു തുക നൽകുന്നത് ഫോണിന്റെ പെർഫോമൻസിന് മാത്രമായിട്ടല്ല, മറിച്ച് ഇതിലെ ഹാരി പോട്ടർ ബ്രാൻഡിങ്ങിനും ലിമിറ്റഡ് എഡിഷൻ കളക്ടേഴ്സ് വാല്യൂവിനുമാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരു കടുത്ത ഹാരി പോട്ടർ ഫാൻ ആണെങ്കിൽ ഈ ഡിസൈനും പാക്കേജിങ്ങും നിങ്ങളെ തീർച്ചയായും ത്രില്ലടിപ്പിക്കും കേട്ടോ. എന്നാൽ ഈ തുകയ്ക്ക് ഹെവി ഗെയിമിങ്ങിനോ ടോപ്പ് പെർഫോമൻസിനോ വേണ്ടി മാത്രം ഒരു ഫോൺ തിരയുന്ന ആളാണെങ്കിൽ മാർക്കറ്റിൽ വേറെ മികച്ച ഫ്ലാഗ്ഷിപ്പ് ഓപ്ഷനുകൾ ലഭ്യമാണ്. അപ്പൊ എന്തായാലും റിയൽമി 16 Pro ഹാരി പോട്ടർ എഡിഷനെ പറ്റിയുള്ള ഈ ഒരു കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഓൾസോ ഇതുപോലെ മറ്റൊരുപാട് സ്മാർട്ട് ഫോൺസിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ്സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90.9 നാടാർഗോപ്പം. Yes, അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഈ മാസം ലോഞ്ച് ചെയ്ത പുത്തൻ സ്മാർട്ട് ഫോണുകളെ പറ്റിയാണ് വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ അടുത്ത താരം എന്ന് പറയുന്നത് ഷവോമിയുടെ ഏറ്റവും പുതിയ മോഡലായ റെഡ്മി നോട്ട് 17 പ്രോ 5G ആണ്. ഷവോമിയുടെ നോട്ട് സീരീസിൽ നമ്മുടെ നാട്ടിൽ എപ്പോഴും വലിയൊരു ഫാൻ ബേസ് ഇതിനുണ്ട് കേട്ടോ. എന്നാൽ ഇതൊരു പ്രൊമോഷൻ ടോക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ കമ്പനി പറയുന്ന വലിയ പരസ്യവാചകങ്ങൾക്കപ്പുറം ശരിക്കും ഈ ഫോണിൽ എന്തൊക്കെയാണുള്ളത് എന്നും നമ്മൾ കൊടുക്കുന്ന കാശിന് ഇത് മുതലാകുമെന്നും വളരെ സത്യസന്ധമായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കാം. വലിയ സ്ക്രീൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി 6.83 ഇഞ്ചിന്റെ വലിയൊരു അമോലഡ് ഡിസ്പ്ലേ ആണ് ഷവോമി ഇതിൽ നൽകിയിരിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റും 1.5K റെസൊല്യൂഷനും ഉള്ളതുകൊണ്ട് തന്നെ ഈ സിനിമയും വെബ് സീരീസൊക്കെ കാണാൻ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. മാത്രമല്ല 3500 nits പീക്ക് ബ്രൈറ്റ്നസും ഇതിലുണ്ട്. അതായത് കടുത്ത വെയിലത്ത് പുറത്തിറങ്ങി ഫോൺ നോക്കിയാലും സ്ക്രീൻ വളരെ ക്ലിയർ ആയിരിക്കും. ആൻഡ് ഓൾസോ സ്ക്രീൻ പൊട്ടാതിരിക്കാൻ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനും വെള്ളവും പൊടിയും ഒന്നും കയറാതിരിക്കാൻ IP69K റേറ്റിംഗും ഇതിലുണ്ട്. ഇതിന്റെ ലുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 226g ഭാരമുണ്ട്. അതായത് കയ്യിൽ പിടിക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയും വെയിറ്റും ഫീൽ ചെയ്യും കേട്ടോ. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നാൽ ഇവിടെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 6S Gen 4 പ്രോസസ്സറാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിനൊപ്പം 8GB റാമും 128GB അല്ലെങ്കിൽ 256GB വരെ സ്റ്റോറേജും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 16 ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. സാധാരണ ഉപയോഗങ്ങൾക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിങ്ങിനും ഈ പ്രോസസ്സർ മികച്ചതാണെങ്കിലും ഇതിന്റെ വില വെച്ച് നോക്കുമ്പോൾ ഇതൊരു ആവറേജ് പ്രോസസ്സർ മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ഹെവി ഗെയിമേഴ്സിന് ഒരുപക്ഷെ ഇത് അത്ര സാറ്റിസ്ഫാക്ഷൻ നൽകില്ല കേട്ടോ. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിലും വലിയൊരു അത്ഭുതമൊന്നും ഷവോമി ഇത്തവണ കാണിച്ചിട്ടില്ല. മുൻപത്തെ മോഡലുകളിൽ 200MP കണ്ടിരുന്ന സ്ഥാനത്ത് ഇതിൽ 50MP മെയിൻ ക്യാമറയും 8MP അൾട്രാ വൈഡ് ക്യാമറയും മാത്രമാണ് ഉള്ളത്. അതുപോലെ സെൽഫി എടുക്കാൻ 16MP ക്യാമറയുണ്ട്. പകൽ വെളിച്ചത്തിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാമെങ്കിലും ക്യാമറ അത്ര ഗംഭീരമാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ കിടലിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ക്യാമറ നിങ്ങളെ കുറച്ചൊന്ന് നിരാശപ്പെടുത്തിയേക്കാം. എന്നാൽ ഈ ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇനിയാണ് പറയാൻ പോകുന്നത്, ഇതിന്റെ ബാറ്ററി. ഒന്ന് ചിന്തിച്ച് നോക്കി, 9000mAh കപ്പാസിറ്റി ഉള്ള ഒരു ഭീമൻ ബാറ്ററിയാണ് ഈ ഫോണിൽ ഉള്ളത്. ഒറ്റ തവണ ചാർജ് ചെയ്താൽ 2 ദിവസത്തിൽ കൂടുതൽ വളരെ സുഖമായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. കൂടെ വേഗത്തിൽ ചാർജ് ചെയ്യാൻ 67W ടർബോ ഫാസ്റ്റ് ചാർജിങ്ങും അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മാർക്കറ്റ് വില എത്രയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ 8GB റാം 128GB സ്റ്റോറേജ് ഉള്ള ബേസ് മോഡലിന് 36,999 രൂപയാണ് വില വരുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരു ഫോൺ വാങ്ങുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് വീഡിയോസ് കാണാൻ പറ്റിയ വലിയൊരു ഡിസ്പ്ലേയും അതുപോലെ തന്നെ യാത്രകളിലൊക്കെ ചാർജ് തീരില്ല എന്ന് ഉറപ്പുള്ള ഒരു വലിയ ബാറ്ററിയുമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ റെഡ്മി നോട്ട് 17 Pro 5G എടുക്കാം കേട്ടോ. പക്ഷെ നിങ്ങൾ ഒരു ഹാർഡ് കോർ ഗെയിമറോ അല്ലെങ്കിൽ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്ന ആളോ ആണെങ്കിൽ ഈ പറയുന്ന 37,000 rupees മാർക്കറ്റിൽ വേറെ മികച്ച ഓപ്ഷൻസ് ലഭ്യമാണ്. അപ്പൊ എന്തായാലും റെഡ്മി നോട്ട് 17 Pro 5G കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടിയല്ലോ. ഇതുപോലെ ഒരുപാട് ഒരുപാട് സ്മാർട്ട് ഫോൺസിനെ പറ്റി എനിക്ക് ഇനിയും പറയാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചാടി ഗജപടി വിലമർന്ന്
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me, RJ Srishant, on Ashraya FM 90.9 നാടാർഗോപ്പം. Yes, അപ്പം എന്തായാലും നമ്മളങ്ങനെ ഈ മാസം ലോഞ്ച് ചെയ്ത പുത്തൻ സ്മാർട്ട് ഫോണുകളെ പറ്റിയാണ് വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ അടുത്ത വമ്പനെ പറ്റി പറയാണ്, അതാണ് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഗാലക്സി S26 FE. സാംസങ്ങിന്റെ ഫാൻ എഡിഷൻ അല്ലെങ്കിൽ FE ഫോണുകൾക്ക് നമ്മുടെ ആളുകൾക്കിടയിൽ എപ്പോഴും ഒരു പ്രത്യേക ക്രേസ് ഉണ്ട് കേട്ടോ. 6.7 ഇഞ്ചിന്റെ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. 120Hz റിഫ്രഷ് റേറ്റും നല്ല കടുത്ത വെയിലത്തും സ്ക്രീൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന 1900 nits പീക്ക് ബ്രൈറ്റ്നസും ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ സുരക്ഷയ്ക്കായിട്ട് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസും ഫോണിൽ വെള്ളവും പൊടിയും തടയാനായി IP68 റേറ്റിംഗും ഉണ്ട് കേട്ടോ. ആൻഡ് ഓൾസോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് എപ്പോഴും മുന്നിലാണ്. അതുകൊണ്ട് തന്നെ സിനിമകൾ കാണാനും കണ്ടന്റ് ആസ്വദിക്കാനും സ്ക്രീൻ ക്വാളിറ്റി സൂപ്പറാണ്. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നാൽ, സാംസങ്ങിന്റെ സ്വന്തം എക്സിനോസ് 2600 പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സ്റ്റോറേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ 8GB റാമും 128GB അല്ലെങ്കിൽ 256GB സ്റ്റോറേജുമാണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്നത്. പക്ഷേ പഴയതുപോലെ ഒരു മെമ്മറി കാർഡ് ഇട്ട് സ്റ്റോറേജ് കൂട്ടാമെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. ഇതിൽ അതിനുള്ള സ്ലോട്ട് കമ്പനി ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ക്യാമറയിലേക്ക് വന്നാൽ പിന്നിൽ 3 ക്യാമറാസ് ആണ് ഉള്ളത്. നല്ല അടിപൊളി ഇമേജസ് എടുക്കാൻ 50MP മെയിൻ ക്യാമറ, കൂടെ 12MP അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ ദൂരെയുള്ളതൊക്കെ സൂം ചെയ്തെടുക്കാൻ 3x ഒപ്റ്റിക്കൽ സൂമുള്ള 8MP ടെലിഫോട്ടോ ലെൻസ്, അതുപോലെ തന്നെ നമ്മുടെ സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായിട്ട് മുന്നിൽ 12MP ക്യാമറയും നൽകിയിട്ടുണ്ട്. ഈ സാംസങ്ങിന്റെ സ്വന്തം നൈറ്റോഗ്രഫി പോലെയുള്ള ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് നൈറ്റ് ഫോട്ടോസൊക്കെ വളരെ ഉഷാറായിരിക്കും കേട്ടോ. ഒപ്പം ലേറ്റസ്റ്റ് ട്രെൻഡായ ഗാലക്സി AI സപ്പോർട്ടും ഈ ഫോണിന്റെ ക്യാമറയെ കുറച്ചുകൂടി സ്മാർട്ട് ആകുന്നുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ ഫോട്ടോ അസിസ്റ്റന്റ് പോലുള്ള ഹിഡൻ ടൂളുകളും ഇതിലുണ്ട്. ഇനി ഇതിന്റെ ബാറ്ററിയുടെ കാര്യം നോക്കിയാൽ 4900mAh ബാറ്ററിയാണ് സാംസങ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇക്കാലത്ത് ഒരു 5000mAh അല്ലെങ്കിൽ അതിന് മുകളിൽ വരുന്ന ബാറ്ററി എങ്കിലും സാംസങ് തരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തെങ്കിലും 45W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വെറും 30 മിനിറ്റ് കൊണ്ട് ഫോൺ ഏകദേശം 69% ചാർജ് ആകും എന്നത് വലിയൊരു ആശ്വാസമാണ്. മാത്രമല്ല മഴ നനഞ്ഞാലും വലിയ പ്രശ്നമൊന്നും വരാതിരിക്കാൻ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസും ഇതിലുണ്ട്. Android 17 വർക്ക് ചെയ്യുന്ന ഈ ഫോണിന് തുടർന്നുള്ള 7 വർഷത്തെ OS അപ്ഡേറ്റും കമ്പനി ഉറപ്പു നൽകുന്നുണ്ട്. ഇനി ഇതിന്റെ വിലയിലേക്ക് വരാം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8GB റാമും 256GB സ്റ്റോറേജും വരുന്ന മോഡലിന് ഇന്ത്യയിൽ ഇപ്പോൾ 79,999 രൂപയാണ് മാർക്കറ്റ് വില വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ വില കുറച്ച് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അതേ തന്നെയാണ് ഒരു ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. ഫോൺ നല്ലതാണെങ്കിലും ബാങ്ക് ഓഫറുകളും ഫോൺ മാറ്റി വാങ്ങുമ്പോഴുള്ള എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ വെച്ച് വാങ്ങാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വിലക്ക് ഇതൊരു മികച്ച ഡീലാവും. അപ്പോൾ പുതിയൊരു പ്രീമിയം ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. സോ എന്തായാലും സാംസങ് ഗാലക്സി S26 FE കംപ്ലീറ്റ് ഇൻഫർമേഷൻ നിങ്ങൾ കേട്ടല്ലോ. ഇതുപോലെ ഇനിയും ഒരുപാട് സ്മാർട്ട് ഫോൺസിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90.9 നാടാർഗോപ്പം. Yes, അപ്പോൾ നമ്മൾ അങ്ങനെ ഈ മാസം ലോഞ്ച് ചെയ്ത പുത്തൻ സ്മാർട്ട് ഫോണുകളെ പറ്റിയാണ് വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോ എക്സൈറ്റ് 5G ആണ്. സെപ്റ്റംബർ ആദ്യ വാരം ലോഞ്ച് ചെയ്ത ഈ ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ബാറ്ററി തന്നെയാണ് കേട്ടോ. 9000 mAh ഒരു ഭീമൻ ബാറ്ററിയാണ് പോക്കോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ കാലത്ത് ഒരു 5000 or 6000 mAh ബാറ്ററി ഫോണുകൾ കണ്ട് ശീലിച്ച നമുക്ക് ഇതൊരു വലിയ സർപ്രൈസ് ആണ്. കമ്പനി പറയുന്നത് ഒറ്റ ചാർജിൽ 3 ദിവസത്തോളം ഫോൺ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉപയോഗിക്കാം എന്നാണ്. ഒപ്പം 67 W ഫാസ്റ്റ് ചാർജിങ്ങും 22.5 W റിവേഴ്സ് ചാർജിങ്ങും ഉള്ളതുകൊണ്ട് ബാറ്ററി തീർന്നു പോകുമെന്ന പേടിയെ ഇനി വേണ്ട. അപ്പൊ എന്നാലും വലിയ ബാറ്ററി ഉള്ളതുകൊണ്ട് ഫോണിന് അത്യാവശ്യം നല്ല ഭാരം ഉണ്ടെങ്കിലും അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നില്ല കേട്ടോ. ഇനി ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നാൽ 6.83 inch വലിയ 1.5K AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റും 3500 nits പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ടും കൊടും വെയിലത്ത് നിന്നുകൊണ്ട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്താലോ യൂട്യൂബിൽ വീഡിയോ കണ്ടാലോ സ്ക്രീനിലെ കാഴ്ചകൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. കൂടെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 സംരക്ഷണമുണ്ട്. ഇനി ഫോണിന്റെ പെർഫോമൻസിലേക്ക് വന്നാൽ സ്നാപ്ഡ്രാഗൺ 6S Gen 4 എന്ന പ്രോസസ്സറാണ് ഇതിന്റെ ഹൃദയമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഡെയിലി യൂസേജിനും അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ ഇത് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുമെങ്കിലും 30,000 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലും കുറച്ചുകൂടി പവർഫുൾ ആയ ഒരു പ്രോസസ്സർ പോക്കോയ്ക്ക് നൽകാമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അപ്പൊ ഇനി റാം ആൻഡ് സ്റ്റോറേജ് നോക്കിയാൽ 6GB 8GB റാം വേരിയന്റിലും 128GB 256GB സ്റ്റോറേജ് ഓപ്ഷനിലുമാണ് ഇത് വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യം എടുത്താൽ പിന്നിൽ 50MP OIS സപ്പോർട്ട് ഉള്ള മെയിൻ ക്യാമറയും 2MP ഒരു ഡെപ്ത് സെൻസറുമാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാമെങ്കിലും ഒരു അൾട്രാ വൈഡ് ക്യാമറ ഇതിലില്ലാത്തത് വലിയൊരു പോരായ്മ തന്നെയാണ്. അതുപോലെ നമ്മുടെ കിടലിൽ സെൽഫികൾ എടുക്കാനായിട്ട് 60MP മുൻ ക്യാമറയുണ്ട്. ഒരേ സമയം മുന്നിലെയും പിന്നിലെയും ക്യാമറ ഉപയോഗിച്ച് വീഡിയോ എടുക്കപ്പെടുന്ന ഡ്യുവൽ വീഡിയോ റെക്കോർഡിംഗ് എന്നൊരു ഫീച്ചറും ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇതിന്റെ ഡ്യൂറബിലിറ്റിയാണ്. IP69K ഉൾപ്പെടെയുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് റേറ്റിംഗ് ഉള്ളതുകൊണ്ട് ഫോൺ വെള്ളത്തിൽ വീണാലും മഴ നനഞ്ഞാലും പൊടി കഴിച്ചാലും വലിയ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. ആൻഡ് ലേറ്റസ്റ്റ് ആയ ആൻഡ്രോയിഡ് 16 ഹൈപ്പർ OS 3 വരുന്ന ഈ ഫോണിന്റെ വിലയെ പറ്റി ഇനി പറയാം. 6GB റാമും 128GB സ്റ്റോറേജും വരുന്ന ബേസ് മോഡലിന് ഇന്ത്യയിൽ ഇപ്പോൾ 29,999 രൂപയാണ് മാർക്കറ്റിൽ വില വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ വലിയ ബാറ്ററി വേണമെന്നും മീഡിയ കൺസംപ്ഷൻ നല്ലൊരു സ്ക്രീൻ വേണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആണെങ്കിലും ക്യാമറയ്ക്കും പെർഫോമൻസിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്ക് ഈ വിലയ്ക്ക് ഇതൊരു മികച്ച ഡീലാകുമോ എന്ന് ചെറിയൊരു സംശയമാണ്. എന്നാലും പോക്കോ എക്സൈറ്റ് 5G പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇതുപോലെ ഇനിയും ഒരുപാട് സ്മാർട്ട് ഫോൺസിനെ പറ്റി എനിക്ക് പറയാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ ആരും എങ്ങ് പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

लवलस्ट डबल कष्ट बड़ा ढीटना।

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me, RJ Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yes, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ ലൗഡ് സ്പീക്കറിലൂടെ റീസെന്റ് ലോഞ്ച് ചെയ്ത കുറച്ചധികം സ്മാർട്ട് ഫോൺസിനെ പറ്റിയാണ് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിവോയുടെ പുതിയ വിവോ Y31 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയാണ്. ഈ ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതിന്റെ ബാറ്ററി തന്നെയാണ്. 6500 mAh ഒരു കിടിലൻ ബാറ്ററിയാണ് വിവോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചാർജ് നിൽക്കില്ല എന്ന പേടി വേണ്ട കേട്ടോ. കൂടെ 44 W ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഡിസ്പ്ലേക്ക് വന്നാൽ 6.68 inch HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. അതുപോലെ 120Hz റിഫ്രഷ് റേറ്റും 1000 nits ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് വെളുത്ത് നിൽക്കുമ്പോൾ സ്ക്രീൻ കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എങ്കിലും 20,000 രൂപയ്ക്ക് അടുത്ത് വരുന്ന ഈ ഒരു റേഞ്ചിൽ ഒരു AMOLED അല്ലെങ്കിൽ ഒരു ഫുൾ HD ഡിസ്പ്ലേ എങ്കിലും വിവോയ്ക്ക് കൊടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഫോണിന്റെ പെർഫോമൻസിലേക്ക് വന്നാൽ Snapdragon 4 Gen 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സാധാരണ ഉപയോഗങ്ങൾക്കും അത്യാവശ്യം ചെറിയ ഗെയിമിങ്ങിനൊക്കെ ഇത് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും കേട്ടോ. 4GB 6GB റാം ഓപ്ഷനിലും 128GB 256GB സ്റ്റോറേജിലുമാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യം എടുത്താൽ പിന്നിൽ 50 MP മെയിൻ ക്യാമറയും പേരിനൊരു 0.08 MP സെക്കൻഡറി ലെൻസുമാണ് ഉള്ളത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഫോട്ടോസ് ഒക്കെ എടുക്കാം. കൂടെ മുന്നിൽ സെൽഫിക്കായിട്ട് 8 MP ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിൽ ഇതൊരു വലിയ സംഭവമാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ ഇത് പറഞ്ഞ മറ്റൊരു കാര്യം ഇതിന്റെ ഡ്യൂറബിലിറ്റിയാണ്. IP68 IP69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഫോൺ വെള്ളത്തിൽ വീണാലും പൊടി കയറിയാലും പെട്ടെന്നൊന്നും കേടായില്ല കേട്ടോ. അതുപോലെ ലേറ്റസ്റ്റ് ആയ Android 15 ഫോൺ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഇപ്പോഴത്തെ വിലയിലേക്ക് വരാം. 4GB റാമും 128GB സ്റ്റോറേജും വരുന്ന ബേസ് മോഡലിന് ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം 18,999 രൂപയാണ് മാർക്കറ്റ് വില വരുന്നത്. ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിന് കുറച്ചുകൂടി വില കുറവായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഡിമാൻഡ് ഉള്ളതുകൊണ്ടോ എന്തോ വില കൂടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ 6GB റാം വെർഷനിലൊക്കെ പോകുമ്പോൾ വില 30,000 അടുത്തേക്ക് പോകും കേട്ടോ. ചുരുക്കം പറഞ്ഞാൽ നല്ലൊരു ബാറ്ററിയും ഒരു ഡ്യൂറബിലിറ്റിയും വേണമെന്നുള്ളവർക്ക് ഇത് ധൈര്യമായിട്ട് നോക്കാവുന്നതാണ്. പക്ഷെ ക്യാമറയ്ക്കും ഗെയിമിങ്ങിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ഈ വിലയ്ക്ക് മികച്ച വേറെ ഓപ്ഷൻസ് മാർക്കറ്റിൽ ഉണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പൊ ഏതായാലും പുതിയൊരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ ഏതായാലും ഇന്നത്തെ ടെക് വിശേഷങ്ങളിൽ ഒരുപാട് സ്മാർട്ട് ഫോൺസിനെ പറ്റി ഇനിയും പറയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astra FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ സമയത്താണ് നമ്മൾ അങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ ഈ മാസം ലോഞ്ച് ചെയ്ത കുറച്ചധികം ലേറ്റസ്റ്റ് ആയ സ്മാർട്ട് ഫോൺസുകളെ പറ്റി വിശദമായിട്ട് സംസാരിച്ചല്ലോ അല്ലെ. ആക്ച്വലി ഇതൊക്കെ കേട്ടിട്ട് പുതിയൊരു ഫോൺ വാങ്ങാൻ നിൽക്കുന്നവരോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നമ്മളൊരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏത് ബ്രാൻഡാണ് അല്ലെങ്കിൽ എത്ര ക്യാമറയുണ്ട് എന്നൊക്കെ നോക്കുന്നതിനേക്കാൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ യഥാർത്ഥ ആവശ്യം എന്താണ് എന്നാണ്. നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ നല്ലൊരു പ്രൊസസ്സർ ഉള്ള ഫോൺ തന്നെ നോക്കിയെടുക്കണം. ഇനി അതല്ല, ഫോണിൽ കൂടുതൽ സിനിമകളും യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കിഡിലും വിഷ്വൽസ് കിട്ടുന്ന നല്ല അമോലഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ ചൂസ് ചെയ്യാം. ഇനി കൂടുതൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഫോണിൽ വലിയൊരു ബാറ്ററിയും ഫാസ്റ്റ് ചാർജിംഗും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അല്ലാതെ വെറുതെ ഈ ആഡ്സിലൊക്കെ കാണുന്ന പോലെ വലിയ ഫീച്ചറുകൾ കണ്ടു വാങ്ങി നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പൈസ കളയരുത് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഫോൺസ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. കടകളിൽ പോയി വാങ്ങുന്നതിന് മുൻപ് ഓൺലൈൻ ഓഫറുകളും ബാങ്ക് ഡിസ്കൗണ്ടുകളും എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഒക്കെ നോക്കി ഒന്ന് കമ്പയർ ചെയ്ത ശേഷം ഏറ്റവും മികച്ച ഡീൽ കിട്ടുമ്പോൾ ഫോൺ പർച്ചേസ് ചെയ്യുക. അപ്പൊ എന്തായാലും പുതിയൊരു ഫോൺ വാങ്ങാൻ പോകുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ടെക് വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കർ ഇവിടെ അവസാനിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി ടോപ്പിക്കുമായിട്ട് അടുത്ത ഫ്രൈഡേ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Super games,
0: super fun
1: and exciting prizes.
0: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
2: ആശ്രയ പ്രീമിയർ ലീഗ്.

Good evening. Welcome to Ashraya Premier League with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി ആയിട്ടുണ്ട്. സോ എല്ലാവരും ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി അറിയാലോ? ഇന്ന് ഫ്രൈഡേ ആണ്. ത്രൂ ഔട്ട് ദിസ് വീക്ക് ഗെയിമിൽ പങ്കെടുത്തവർ, കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞവർ, അങ്ങനെ ഒരുപാട് പേര് ഇന്ന് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അവരിൽ നിന്നും ഒരാളെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യും. ആ ലക്കി വിന്നർക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അട്ടിപൊളി തകർപ്പൻ സമ്മാനം സ്വന്തമാകാം. സോ ഈ വീക്കിലെ ഭാഗ്യശാലി ആരാണെന്ന് അറിയാനായിട്ട് ഷോയുടെ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യാൻ, നമ്മൾ അവസാനമായിരിക്കും ആ ഭാഗ്യശാലി അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട്, ജിൽ ജില്ലായിട്ട്, വൈബായിട്ട് നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കുക. ഓക്കെ, നമുക്ക് ആദ്യം രണ്ട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ കേൾക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
2: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
4: Ashraya Premierly.
5: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിം സെഗ്മെന്റിൽ നമുക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള, അനശ്വരമായിട്ടുള്ള ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള SPB പാട്ടുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഇന്ന് നമ്മുടെ SPB മരിച്ചിട്ട് ചരമവാർഷികമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം ഓഡിയോ ക്ലിപ്സ് ആണ് ഇന്നത്തെ ഗെയിം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
6: താരാ

യെസ്, നമ്മുടെ ചിത്രാമയും എസ് പി ബിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. നമ്മുടെ ഇളയരാജയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. എന്റെ ചോദ്യം ഇതാണ്, ഇത് ഏത് സിനിമയിലെ പാട്ടാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്, ടു ദ നമ്പർ 0474291 9090, 0474291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490090, 9526690090. സി ഐ ഡി മൂസ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് പി ബി പാടിയിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.

0: യെസ്, നമ്മുടെ എസ് പി ബിയും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാണ്?
1: ഗുഡ് ഈവനിങ്, അനാമിക മോളെ, ഇത് കോട്ടമോളെ, ഇന്ന് മോഹൻ ചേട്ടനാ.
0: മോഹൻ ചേട്ടാ, എന്നൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: ഓ, നല്ല വിശേഷത്തിലൊക്കെ ഇരിക്കുന്നു.
0: ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചൂട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ചായയൊക്കെ കുടിച്ചോ?
1: ചായ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, കുടിച്ചില്ല.
0: ഉത്തരം പറഞ്ഞിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചല്ലേ? ഓക്കെ, നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ?
1: കേട്ടായിരുന്നു, കേട്ടായിരുന്നു.
0: സിനിമ ഏതാണെന്ന് മനസ്സിലായോ?
1: അനശ്വരം.
0: അനശ്വരമാണോ?
1: ആണോ? നിങ്ങളെ ഞാൻ ഈ പാട്ട് വിളിച്ചു ചോദിക്കും, അതിന് പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
1: അനശ്വരം, അനശ്വരം ഇന്നാരി പാടുന്നതെന്ന് ആ പാട്ട് പാടണമെന്ന്.
0: ഓക്കെ ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻ.
1: ശരി, ഓക്കെ, താങ്ക്സ് മോളെ.
0: എസ് പി ബിയുടെ പാട്ടുകളൊക്കെ ഇഷ്ടമാണോ കേൾക്കാനായിട്ട്?
1: ആ, നല്ല നല്ല പാട്ടാണ്, നല്ല പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ്.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്?

0: ഇത് ഐ എസ് പി ബിയുടെ
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
0: ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണോ? ഓക്കെ ഓക്കെ. അപ്പൊ
1: സിദ്ധരാമയ്യം കൂടെ പാടിയതാകുമ്പോ നല്ല ഉഗ്രനായിരിക്കും.
0: അവരുടെ കോംബോ കേൾക്കാനായിട്ട് ഭയങ്കര രസമാണല്ലേ?
1: ഭയങ്കര രസമാണ്.
0: ഓക്കെ. അപ്പൊ മോഹൻ ചേട്ടാ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മോഹൻ ചേട്ടനാണ്. മോഹൻ ചേട്ടൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒരു ക്ലൂസും ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അനശ്വരം, സഹദേവൻ ചേട്ടൻ, സജീവ് ചേട്ടൻ, വിശ്വൻ ചേട്ടൻ, ആശ ചേച്ചി, സതീഷ് ചേട്ടൻ, ഷമി ചേച്ചി, അൻവർ, അനീഷ് ചേട്ടൻ, അനിൽകുമാർ ചേട്ടൻ, ബിബിൻ, സൂരജ്, അതുപോലെ ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും അനശ്വരം എന്ന് തന്നെയാണ്. 1991 റിലീസായിട്ടുള്ള ഒരു സിനിമയാണ് അനശ്വരം. നമ്മുടെ മമ്മൂക്കയും ശ്വേതാ മേനോനും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. ജോമോനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ നല്ല മാൻസേഴ്സ് അറിയിച്ച് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. അടുത്തത് ഒരു പാട്ടിൻ്റെ ഇൻട്രോ ബീജിയം ആണ് കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. അത് ഏത് പാട്ടാണ് എന്നുള്ളത് ഗസ്സിയ. ഓക്കെ, ഇൻട്രോ ഇതാണ്.

യെസ്, നമ്മുടെ എസ് പി ബിയും ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. അർജുൻ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടാണ്. ഇതേത് പാട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474291909040 0474249090 ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490900 9526490909090. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു കലക്കൻ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ബീസ്റ്റ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Asriya Premiere.
3: Welcome back to Asriya Premier League with me, RJ Anamika. Studio clock lippol samyam 4 mani kazhinju krithyam 46 minute aayittundu. Njan nerthe kelpicha paattinte intro idarunnu.

യെസ്, ഇത് ഏത് പാട്ടിന്റെ ഇൻട്രോ ആണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. ബിബിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മലരെ മൗനമ. സജീവ് ചേട്ടൻ, അനീഷ് ചേട്ടൻ, സതീഷ് ചേട്ടൻ, സൂരജ്, അൻവർ, വിഷ്ണു, അർച്ചന ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, ഷമിച്ചേച്ചി, അനിൽകുമാർ ചേട്ടൻ, അനീഷ് ചേട്ടൻ ഫ്രം കൊല്ലംപടി, റിനി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മലരെ മൗനമ എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം, മലരെ മൗനമ എന്ന പാട്ടാണോ എന്ന്. പാട്ട് ഇതാണ്.

യെസ് കർണ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് പി ബിയും ജാനകി അമ്മയും ചേർന്ന് അനശ്വരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. വിദ്യാസാഗറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും മനസ്സസ് അറിയിച്ച് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.

യെസ്, എസ് പി ബി പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാട്ടാണ്. ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എന്റെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291909040 0474249090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490909 9526690909. കർണ ഇന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് പി ബിയും ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ FM 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
3: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
1: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ FM 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺഡ്.

Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ SPB പാടിയിട്ടുള്ള പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഓഡിയോ ക്ലിപ്സും ഒക്കെയാണ് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതാണ്.

യെസ്, എസ് പി ബി പാടിയിട്ടുള്ള ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കേളടി കൺമണി. ഉഷ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ചിന്നത്തമ്പി. മണികണ്ഠൻ ചേട്ടൻ, സതീഷ് ചേട്ടൻ, ബിബിൻ, അനിൽകുമാർ ചേട്ടൻ, അർച്ചന ചേച്ചി, സൂരജേട്ടൻ, ഷമിച്ചേച്ചി ആൻഡ് ഫൈനലി അൻവർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കേളടി കൺമണി എന്നുള്ളതാണ്. സോ കേളടി കൺമണി ഈസ് എ റൈറ്റ് ആൻസർ. ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് പി ബി പാടിയിട്ടുള്ള പാട്ടാണ്. 1990 റിലീസായിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയിലെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളതും നമ്മുടെ എസ് പി ബി തന്നെയാണ്. എസ് പി ബിയുടെ പേരായിട്ട് വന്നിട്ടുള്ളത് രാധികയാണ് കേട്ടോ. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സംഗീത മാന്ത്രികനായിട്ടുള്ള ഇളയരാജയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.

0: അടിച്ചിടും പരിസ്.
1: യെസ്, ഈ ഒരു പാട്ടിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് കിലുക്കും എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് പി ബിയും എം ജി ശ്രീകുമാറും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടിപൊളി പാട്ടാണ്. നമ്മുടെ പ്രിയദർശൻ പ്ലസ് മോഹൻലാൽ കോംബോയിൽ വന്നിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ്, മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. Answers I can do WhatsApp number 9526490909 9526690909. എസ് പി ബി പാടിയിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: അതെ, റെഡി ആയില്ലേ?
5: എങ്ങോട്ടാ?
4: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
5: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ട്രാഫിക് അപ്ഡേറ്റ്സ്.
8: കൊല്ലം റൂറൽ പോലീസ് അറിയിക്കുന്ന പ്രധാന ഗതാഗത അറിയിപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 26 ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കൊല്ലം റൂറൽ ജില്ലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് വരുന്ന അമ്പലത്തും കാലയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കരിപ്ര, മടന്തക്കോട്, നെടുമൺകാവ്, നല്ലില, പാലമുക്ക്, കണ്ണനല്ലൂർ വഴി കൊല്ലം ഭാഗത്തേക്കാണ് പോകേണ്ടത്. കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന മോട്ടോർ വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും ആറുമുറി കടയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കുഴിമതിക്കാട്, PKP കവല, UPS ജംഗ്ഷൻ, പെരുമ്പുഴ, കണ്ണനല്ലൂർ വഴി കൊല്ലം ഭാഗത്തേക്കാണ് പോകേണ്ടത്. കണ്ണനല്ലൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് വരുന്ന വാഹനങ്ങൾ പെരുമ്പുഴയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് PKP ജംഗ്ഷൻ, കുഴിമതിക്കാട്, ആറുമുറിക്കട വഴി കൊട്ടാരക്കരയിലേക്ക് പോകേണ്ടതാണ്. കണ്ണനല്ലൂർ ഭാഗത്തു നിന്നും ഭരണിക്കാവിലേക്ക് വരുന്ന വാഹനങ്ങൾ പെരുമ്പുഴയിൽ നിന്ന് തിരിഞ്ഞ് PKP ജംഗ്ഷൻ, കുഴിമതിക്കാട്, ആറുമുറിക്കട, ചീരങ്കാവ്, പവിത്രേശ്വരം, ഈസ്റ്റ് കല്ലട 3 മുക്ക് വഴി ഭരണിക്കാവിലേക്ക് പോകേണ്ടതാണ്. ഭരണിക്കാവിൽ നിന്നും കുണ്ടറ വഴി കൊട്ടാരക്കരയിലേക്ക് വരുന്ന വാഹനങ്ങൾ 3 മുക്കിൽ നിന്ന് തിരിഞ്ഞ് പവിത്രേശ്വരം, ചീരങ്കാവ് വഴി കൊട്ടാരക്കരയിലേക്ക് പോകേണ്ടതാണ്. ഭരണിക്കാവിൽ നിന്നും മുളവന, പള്ളിമുക്ക് വഴി കൊല്ലം ഭാഗത്തേക്ക് പോകേണ്ടവർ 2 റോഡിൽ നിന്ന് തിരിഞ്ഞ് പേരയം, ഇളമ്പല്ലൂർ, അഞ്ചാലമ്മൂട് വഴി കൊല്ലം ഭാഗത്തേക്കാണ് പോകേണ്ടത്. കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരുന്ന വാഹനങ്ങൾ സാരഥി ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് മൊയ്തീൻമുക്ക്, പെരുമ്പുഴ, PKP ജംഗ്ഷൻ, കുഴിമതിക്കാട്, ആറുമുറിക്കട വഴി കൊട്ടാരക്കര ഭാഗത്തേക്ക് പോകേണ്ടതാണ്. അഞ്ചാലമ്മൂട് നിന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഇളമ്പല്ലൂർ 2 റോഡ്, 3 മുക്ക്, പുത്തൂർ വഴി കൊട്ടാരക്കര ഭാഗത്തേക്ക് പോകേണ്ടതാണ്. കോറ്റങ്കര, മാമ്പുഴയിൽ നിന്നും കേരളപുരം വഴി കൊട്ടാരക്കരയിലേക്ക് വരുന്ന വാഹനങ്ങൾ KPP ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മൃഗാശുപത്രി ജംഗ്ഷൻ, പെരുമ്പുഴ, PKP കവല, കുഴിമതിക്കാട്, ആറുമുറിക്കട വഴി കൊട്ടാരക്കര ഭാഗത്തേക്ക് പോകേണ്ടതാണ്. കോറ്റങ്കര, മാമ്പുഴ, കേരളപുരം വഴി കൊല്ലത്തേക്ക് പോകുന്നവർ കേരളപുരം KPP ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് മൃഗാശുപത്രി ജംഗ്ഷൻ, മൊയ്തീൻമുക്ക്, കണ്ണനല്ലൂർ വഴി കൊല്ലം ഭാഗത്തേക്ക് പോകേണ്ടതാണ്. യാത്രയ്ക്കായി പുറപ്പെടുന്നതിന് മുൻപ് മേൽപ്പറഞ്ഞ ഗതാഗത ക്രമീകരണങ്ങൾ ശ്രദ്ധിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: കിട്ടിടും പരിസ്
1: യെസ്. കിലുക്കം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് പി ബിയും എം ജി ശ്രീകുമാറും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു അട്ടിപൊളി പാട്ടാണ്. ഈ പാട്ടിൻ്റെ സംഗീത സംവിധായകൻ ആരാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ,
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ, ഉണ്ണിച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാരും സുഖമായിട്ടിരിക്കാണ്. ചായ ഒക്കെ കുടിച്ചോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? സംഗീത സംവിധായകൻ ആരാണെന്ന് മനസ്സിലായോ?
2: മനസ്സിലായി.
1: ആരാണ്? എസ് പി വെങ്കടേഷ് ആണോ? ആണെന്നാണ് വിശ്വാസം അല്ലേ? വിശ്വാസം രക്ഷിക്കോ. ഓക്കെ, അപ്പോ എസ് പി വെങ്കടേഷ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ ഉണ്ണിച്ചേട്ടാ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ എസ് പി വെങ്കടേഷ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. തങ്കമ്മിന് ടീച്ചർ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു എസ് പി വെങ്കടേഷ്. സൂരജേട്ടൻ, മേരിക്കുട്ടി ചേച്ചി, ഉഷ ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നതും എസ് പി വെങ്കടേഷ് എന്നാണ്. വേണുഗോപാൽ ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു ഇളയ രാജ. വേണുഗോപാൽ ചേട്ടൻ ആൻസർ മാത്രം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോരിക്കാനു കേട്ടോ. സഹദേവൻ ചേട്ടൻ, അനിൽകുമാർ ചേട്ടൻ, സതീഷ് ചേട്ടൻ, റെനി ചേച്ചി, ബിനോയ് ചേട്ടൻ, അനീഷ് ചേട്ടൻ, ബിബിൻ, അൻവർ, ഷമി ചേച്ചി, സജീവ് ചേട്ടൻ, അർച്ചന ചേച്ചി എന്നിവരും മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നത് എസ് പി വെങ്കടേഷാണ്. മലയാളത്തിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസറാണ് എസ് പി വെങ്കടേഷ്. ഒരുപാട് സിനിമകൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുള്ള ഒരു ആൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ നല്ല മനസ്സേഴ്സ് അറിയിച്ച് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.

യെസ്, നമ്മുടെ എസ് പി ബി തകർത്ത് പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഒരു ചെറിയ ക്ലൂസ് പറയാം, നമ്മുടെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് സിനിമകളിലെ സിനിമയിലെ ഒരു റീമേക്ക് ആയിട്ട് വന്നിട്ടുള്ള, ആ ഒരു സിനിമയിലെ റീമേക്ക് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് നമ്മുടെ സ്റ്റൈൽ മന്നൻ. രജനീകാന്ത് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ്. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474291909047912919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490909052669409090. നമുക്ക് എന്തായാലും കിളക്കും എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് പി ബി എം ജി ശ്രീകുമാറും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ലാഭം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ 1 പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Ashraya Engineering.
7: Once again, welcome back to APL with me, RJ Anamika. Studio clock lipol, samya manchu mani kazhinju krithyam 38 minute aayittundu. Njan nerthe kelpicha audio idarunu.
8: Air bidik

എസ് പി പി പാടിയിട്ടുള്ള ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു ചന്ദ്രമുഖി, അർച്ചന ചേച്ചി, തങ്ങമ്മന ടീച്ചർ, ഷമി ചേച്ചി, മേരുകുട്ടി ചേച്ചി, റെനി ചേച്ചി, ഉണ്ണി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രമുഖി എന്നാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അരുണാചലം. അനിൽകുമാർ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മുത്തു. സതീഷ് ചേട്ടൻ, അൻവർ, സൂരജേട്ടൻ, സജീവ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മുത്തു എന്നാണ്. എനിക്ക് തോന്നുന്നു അനിൽകുമാർ ചേട്ടൻ, സതീഷ് ചേട്ടൻ, അൻവർ ചേട്ടൻ, സൂരജേട്ടൻ, സജീവ് ഏട്ടൻ ഇവരെല്ലാവരും ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. കൂട്ടമായിട്ട് കറക്റ്റായിട്ടുള്ള ആൻസർ ആണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷേ കൂട്ടമായിട്ട് അയച്ചിട്ടുള്ള ആൻസർ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിരിക്കുകയാണ്. മുത്തു അല്ല, ചന്ദ്രമുഖി എന്ന സിനിമയിലെ പാട്ടാണ്. നമ്മുടെ മണിച്ചിത്ര താഴെ എന്ന സിനിമയുടെ റീമേക്ക് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു ചന്ദ്രമുഖി. നമ്മുടെ സ്റ്റൈൽ മന്നിൻ്റെ ഒരു ഇൻട്രോ പാട്ട് കൂടിയായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. തെറ്റിപ്പോയവർ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. അടുത്തതൊരു സിമ്പിളായിട്ടുള്ള ഓഡിയോ വരുന്നുണ്ട്. ഓഡിയോ ഇതാണ്.

യെസ്, പയനങ്ങൾ മുടിവതില്ലേ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് പി ബി പാടിയിട്ടുള്ള പാട്ടാണ്. വൈരമുത്തുവാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. എന്റെ ചോദ്യം ഇതാണ്, ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ആരാണ്? ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291909 0 0 4 7 4 2 9 1 9 0 9 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0
0909092669490. നമുക്ക് എന്തായാലും ചന്ദ്രമുഖി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ SBB പാടിയിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു.

ബിബി പാടിയിട്ടുള്ള ഈ പാട്ടിന് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ആരാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. മഞ്ജു ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു ഇളയരാജ. തങ്കമുനി ടീച്ചർ, അർച്ചന ചേച്ചി, വേണുഗോപാൽ ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നത് ഇളയരാജ എന്നാണ്. അതുപോലെ സതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു വൈരമുത്തു. അൻവർ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു വൈരമുത്തു എന്നുള്ളതാണ്. റിസ്വാന മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു ഇളയരാജ. ഷെമി ചേച്ചി, സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നതും ഇളയരാജ എന്നാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഇളയരാജയാണ്. അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്, പയനങ്ങൾ മുടിവതില്ലേ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. ഈ ഒരു വീക്കിലെ നമ്മുടെ ആശ്രിയ പ്രീമിയർ ലീഗിന്റെ വിന്നറിനെ നമ്മൾ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗ്യശാലയെ അനൗൺസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ ഈ വീക്കിലെ ആശ്രിയ പ്രീമിയർ ലീഗ് വിന്നർ ഈസ് യെസ് ആശ ചേച്ചിയാണ്. ആശ ചേച്ചി, കൺഗ്രാജുലേഷൻസ്. ചേച്ചിയെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു തകർപ്പൻ സമ്മാനമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തവണ വിന്നർ ആയില്ലല്ലോ എന്ന് ഓർത്ത് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ നിങ്ങൾക്ക് വീണ്ടും ഗെയിമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 54 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ആശ്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം ആശ്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സ് നല്ലൊരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയർ ജനാമിക സൈനിങ് ഓഫ്.

0: സിനിമ അതുവരെ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ചിത്രമായിരുന്നു 2022 പുറത്തിറങ്ങിയ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. പലരുടെയും കപ്പ് ഓഫ് ടീ അല്ലാതിരുന്നിട്ടും ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകർ സിനിമയെ വലിയ വിജയമാക്കി തീർത്തു. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സംവിധായകൻ അഭിനവ് സുന്ദർ നായകിന്റെ അടുത്ത ചിത്രത്തെയും ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. തന്റെ സക്സസ് ട്രിലോജിയിൽ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം രണ്ടാമതെത്തുന്ന സിനിമയാണ് ബോളിവുഡ് ടൈംസ് എന്ന സംവിധായകന്റെ പ്രഖ്യാപനം കൂടി എത്തിയതോടെ പ്രതീക്ഷ ആവേശത്തിന് വഴിമാറി. ആ പ്രതീക്ഷ നിലനിർത്തിയ ചിത്രം തന്നെയാണ് നസ്രൻ ഗഫൂർ പ്രധാന വേഷത്തിൽ എത്തിയ ബോളിവുഡ് ടൈംസ്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
1: അച്ഛാ, എനിക്കൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു. മനോജ് നൈറ്റ് ചാമളന്റെ അച്ഛൻ മനോജ് നൈറ്റ് ചാമളന് ചെറുപ്പത്തെ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലേ ഇപ്പൊ ഒരു ഹോളിവുഡ് ഡയറക്ടറായി.
2: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. ഹോളിവുഡ്
1: മതി, മോളിവുഡ് മതി.
0: കുട്ടിക്കാലത്തുകാരനായ വിനീത് മാധവന് സിനിമയോടുള്ള ഇഷ്ടം അവന്റെ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിച്ചതാണ്. ഒരു ശരാശരി സംവിധായകനാവുകയല്ല, മറിച്ച് സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകനാവാനാണ് വിനീത് ആഗ്രഹിക്കുന്നത്.
3: എനിക്ക് വെറൊരു ഫിലിം മേക്കറായ പോര സുചി, എന്റെ ഫീൽഡിലെ ബെസ്റ്റ് ആകണം. ദി ബെസ്റ്റ് ഹൊറർ ഫിലിം മേക്കർ മലയാളം സിനിമ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്.
0: ഈ ഡയലോഗ് അയാളുടെ ലക്ഷ്യബോധത്തെ വ്യക്തമാക്കുന്നു. ഭാഗ്യം പോലെ അപ്രതീക്ഷിതമായി തന്നിലേക്ക് എത്തുന്ന ചെറിയ ചെറിയ നേട്ടങ്ങളോ പ്രശസ്തിയോ ഒന്നും വിനീതനെ മോഹിപ്പിക്കുന്നില്ല. താനുള്ളിൽ സ്വപ്നം കണ്ട ആത്യന്തിക ലക്ഷ്യത്തെ കൈയെത്തിത്തൊടുന്നതിലാണ് വിനീത് സദാസമയവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ തന്റെ സ്വപ്നങ്ങളും സിനിമയോടുള്ള അടങ്ങാത്ത പാഷനുമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ ഒന്നിനു പിന്നാലെ ഒന്നായി നിരവധി വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിനീതിനെ തേടിയെത്തുന്നു. കോംപ്രമൈസുകൾ ഒട്ടും വഴങ്ങാതെ വിനീത് ഒരിടത്തും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. സാഹചര്യങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാതെ തന്റെ വിധി താൻ തന്നെ തീരുമാനിക്കുമെന്ന കടുത്ത ശാഠ്യവും ഈഗോയും അയാൾക്കുള്ളിലുണ്ട്.
1: ഇത് ഭൂലോകം, ഇത് കുട്ടിക്കാനം, ഇത് ഞാൻ വിനീത് മാധവൻ. ഇതെന്റെ കഥയാണ്, പക്ഷേ ഇപ്പോ കാണാൻ പോകുന്നത് എന്റെ കഥയല്ല. കുട്ടിക്കാനത്തിൽ നിന്നും 25 കിലോമീറ്റർ അപ്പുറം വാഗമണ്ണിൽ താമസിക്കുന്ന മലയാളത്തിന്റെ ഏറ്റവും ജനപ്രിയ സാഹിത്യകാരനും എന്റെ ഫേവറേറ്റ് ഹൊറർ നോവലിസ്റ്റുമായ വൈക്കം ഡേവിഡിന്റെയും അദ്ദേഹത്തിന്റെ മകൻ സച്ചിൻ വൈക്കം ഡേവിഡിന്റെയും കഥയാണ്.
0: കഥയും പശ്ചാത്തലവുമെല്ലാം തീർത്തും വ്യത്യസ്തമാണെങ്കിലും മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയുടെ അതേ പാറ്റേണിലാണ് ഈ ചിത്രം മുന്നോട്ടു പോകുന്നത്. മുൻ ചിത്രം പോലെ പ്രധാന കഥാപാത്രമായ വിനീത് മാധവന്റെ മൈൻഡ് വോയിസിലൂടെയാണ് ചിത്രം പുരോഗമിക്കുന്നത്. ഒപ്പം ഡാർക്ക് ഹ്യൂമറുകളാലും സമ്പന്നമാണ് ഈ സിനിമ. മനോജ് നൈറ്റ് ശ്യാമളനെയും രാം ഗോപാൽ വർമ്മയും വിനീനെയും റോൾ മോഡലായി കാണുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ സംവിധായകനാകാൻ ആഗ്രഹിച്ചു നടക്കുന്ന 20-കാരനായ വിനീത് മാധവന്റെ കഥയാണ് ബോളിവുഡ് ടൈംസ്.
3: സ്വന്തം വില കാക്കുന്നിടത്താണ് നിന്റെ മഹത്വം. നീ ഒരു മഹാനായി കഴിഞ്ഞാൽ നാളെ ചെയ്ത തെറ്റുകൾ പുറത്തു വന്നാൽ പോലും നീ നേടിയെടുത്ത മഹത്വം നിന്നെ സംരക്ഷിക്കും. ചേസ് റെപ്യൂട്ടേഷൻ ആൻഡ് ഗ്രേറ്റ്നെസ് വിൽ ഫോളോ. ചത്താലും നീ നിന്റെ വിലകളേരുത്.
0: ഹോളിവുഡ് ചിത്രമായ ദ മമ്മിയിലൂടെ DTS എന്ന സാങ്കേതിക വിദ്യ അറിഞ്ഞ മലയാളത്തിലെ ആദ്യ DTS ചിത്രമായ ഇന്ദ്രിയം കണ്ട് ബോളിവുഡ് മതിയെന്ന് തീരുമാനിക്കുന്ന വിനീതിന് ഊണിലും ഉറക്കത്തിലും സിനിമ മാത്രമേ ഉള്ളൂ. 12-ാം ക്ലാസ്സിൽ തന്റെ ആദ്യ ഹൊറർ ഗ്രസ്വ ചിത്രം ഒരുക്കി വീട്ടുകാരെയും നാട്ടുകാരെയും ഞെട്ടിക്കുന്ന വിനീത് പിന്നീട് ചുവടുവെക്കുന്നത് മലയാള സിനിമയിലേക്കാണ്. ഉദയനാണ് താരം പോലെ സിനിമയ്ക്കുള്ളിലെ സിനിമ പറഞ്ഞ ശ്രീനിവാസൻ ബ്രില്യൻസുകൾ പോലെ തന്നെ അഭിനവ് സുന്ദർ നായകിന്റെ സിഗ്നേച്ചർ മേക്കിങ്ങിലൂടെ വേറിട്ട് നിൽക്കുന്ന സിനിമയാണ് ബോളിവുഡ് ടൈംസ്.
1: അന്ന് വൈക്കം ഡേവിഡ് തിരഞ്ഞുകൊണ്ടിരുന്ന ഡെവിൾ സൈലന്റിന്റെ അവസാനത്തെ കോപ്പി എന്റെ കയ്യിലാണ്. ഇവിടെയാണ് എന്റെ കഥയുടെ തുടക്കം.
2: വിനീത്, ഇപ്പൊ ഡോക്ടർക്ക് മനസ്സിലായോ എങ്ങനെ കട്ടലേന്ന് വീണ് കൈയൊടിഞ്ഞെന്ന്? എപ്പൊ നോക്കിയാലും ഹൊറർ നോവൽ വായിച്ചിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹൊറർ സിനിമ. എന്നിട്ട് അതൊക്കെ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടി താഴെ വീഴും, കൈയൊടിക്കും.
1: കറക്റ്റ്.
2: നീ വേണ്ടണ്ട, കളിച്ച് നടന്നിട്ട് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോ നിനക്ക് 90% എബോ മാർക്കുണ്ട്. അങ്ങനല്ല ഇവന്റെ കാര്യം. കഴിഞ്ഞ എക്സാമിനെ 55% ഉള്ളൂ.
0: സിനിമയിലെ വൃത്തികെട്ട രാഷ്ട്രീയവും അധികാര കസേരകളും എല്ലാം തുറന്നു കാട്ടുന്ന ഈ ചിത്രം സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന പുതുതലമുറയ്ക്കൊരു പാഠപുസ്തകമായിരിക്കും. നെഗറ്റീവ് സിനിമ എന്ന പേരിൽ ചർച്ച ചെയ്യപ്പെട്ട മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം അഭിനവ് സംവിധാനം ചെയ്യുന്ന ചിത്രം സിനിമയ്ക്കുള്ളിലെ പല അപ്രിയ സത്യങ്ങളും വിളിച്ചു പറയുന്ന മോളിവുഡ് ടൈംസ് മുകുന്ദനുണ്ണിയെ പോലെ അത്ര ഡാർക്കല്ല. വിനീത് മാധവന്റെ സിനിമാ കരിയറിൽ വിധി വരുത്തി വെക്കുന്ന വിനകളിലൂടെയാണ് സിനിമയുടെ സഞ്ചാരം. എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണെന്ന് വിശ്വസിച്ച് വിധിയെ പോലും അവഗണിച്ച് നടന്നു നീങ്ങുന്ന വിനീതിന് വെറുമൊരു ഹിറ്റ് നേടി മലയാള സിനിമയുടെ ഭാഗമാകുകയല്ല ലക്ഷ്യം. ലോകത്തൊരാളും ചിന്തിക്കാത്തൊരു ഹൊറർ കോൺസെപ്റ്റ് എടുത്ത് ഏവരെയും പേടിപ്പിച്ച് ലോകമറിയുന്ന സംവിധായകനാവുക. സൃഷ്ടി നല്ലതാണെങ്കിൽ സൃഷ്ടാവായിരുന്നതിൽ ചോദ്യമില്ല. വിജയം നിലനിൽക്കുന്നത് കഷ്ടപ്പാടിലും ടാലന്റിലും മാത്രമല്ല, ഭാഗ്യത്തിലും പിടിച്ചുപറ്റുന്ന ഇഷ്ടത്തിലുമാണ്. കർമ്മ എന്നൊന്നില്ല, മഹത്വം കാപ്പറ്റ്യം മറിക്കും, ചത്താലും സൽപേര് കളയരുത് എന്നിങ്ങനെയുള്ള ചിന്തകളുടെ മൊത്തത്തിലുള്ള പൊളിച്ചെഴുത്താണ് മോളിവുഡ് ടൈംസ് എന്ന സിനിമയിലൂടെ സംവിധായകൻ നടത്തുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: കാലത്തെ നിർത്തിക്കും, കണ്ണെല്ലാം ശ്രദ്ധിക്കും, എൻ രാജ്യം സൃഷ്ടിക്കും, ചിത്രങ്ങൾ ശബ്ദിക്കും. ഭയമാണുന്നം ഞെട്ടിത്തിരിയും നെഞ്ചം, വെള്ളിത്തിരമിന്നും മായാജാലം.
1: നസ്ലിന് വേണ്ടി എഴുതിയ സിനിമ എന്നാണ് അഭിനവ് സുന്ദർ നായക് മോളിവുഡ് ടൈംസ് എന്ന തന്റെ രണ്ടാമത്തെ ചിത്രത്തെ വിശേഷിപ്പിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് ഈ ചിത്രം സാക്ഷ്യം പറയും. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ തന്റെ ആഖ്യാനവും അവതരണവും വേറിട്ടതാണെന്ന് തെളിയിച്ച സംവിധായകനാണ് അഭിനവ് സുന്ദർ നായക്. ആ വേറിട്ട നിൽപ്പ് മോളിവുഡ് ടൈംസിലും സംവിധായകൻ തുടരുന്നുണ്ട്.
2: ജനറ്റിക്കലി അവൻ അതിനുള്ള കഴിവുമില്ല.
3: അച്ഛന് തോന്നുന്നുണ്ടോ അവന് 80% വാങ്ങിക്കൊന്നു ഒരിക്കലും വാങ്ങാൻ പോകുന്നില്ല. ഈ പേരിലെങ്കിലും വല്ലതും പഠിച്ചോട്ടെ എന്ന് കരുതി പറഞ്ഞ അച്ഛന്.
2: 80 വാങ്ങിയാലോ, നീ ലോൺ എടുക്കുവോ?
3: വാങ്ങില്ല, ജനറ്റിക്കലി അതിനുള്ള കഴിവൊന്നും അവനില്ല.
0: അപ്പൂപ്പൻ ഈസ് നോ മോർ മൈ ഫ്രണ്ട്, ഞാൻ അൺഫ്രണ്ട് ചെയ്യാൻ പോവാ.

0: റിസൾട്ട് വന്ന ഉടനെ അച്ഛൻ മനസ്സില്ല മനസ്സോടെ സ്റ്റേറ്റ് ബാങ്കിൽ പോയി ലോൺ എടുക്കും. അപ്പൂപ്പൻ അതൊരിക്കലും പ്രതീക്ഷിക്കില്ല.
1: ആദ്യ ചിത്രം പോലെ വിജയം തന്നെയാണ് ഈ സിനിമയുടെ പ്രമേയം. മഹത്വം തിരിഞ്ഞിറങ്ങുന്ന പല കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും. കാലം തങ്ങളുടെ പേര് സുവർണ ലിപികളാൽ അടയാളപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നവർ, അതിൽ ഏറ്റവും പ്രധാനി നസ്രൻ അവതരിപ്പിച്ച വിനീത് മാധവൻ എന്ന സിനിമാ മോഹി തന്നെ. വിനീതിനുള്ളിലുള്ളത് സിനിമയോടുള്ള മോഹത്തേക്കാൾ ഉപരി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആകാനുള്ള ത്വരയാണ്. അതെ, മുകുന്ദനുണ്ണിയെ പോലെ അയാളും ഈ കാര്യത്തിൽ സ്വാർത്ഥനാണ്. പക്ഷേ കണ്ണിച്ചോരയില്ലാത്തവൻ എന്ന് പറയാൻ സാധിക്കില്ല. അവന് തന്റെ കഴിവിൽ 100% വിശ്വാസമുണ്ട്. മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയാണ് എന്റേത് എന്ന് പറയാനും ലോക സിനിമയിലെ മാസ്റ്റേഴ്സിനൊപ്പം ഒരിരിപ്പടം ആഗ്രഹിക്കാനും അവൻ മടിക്കുന്നില്ല.
0: ഹാർഡ് വർക്ക്, പാഷൻ, ടാലന്റ്, ഈ മൂന്നും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇന്ന് കേരളത്തിലെ വൈക്കം ഡേവിഡിന്റെയും അങ്ങ് ഹോളിവുഡിലെ മനോജ് നെയ്ച്ചാമലിന്റെയും സക്സസ്ഫുൾ ആയ നോവലുകളിലും സിനിമകളിലും ഞാൻ ഒബ്സർവ് ചെയ്ത കോമൺ ആയി വരുന്ന 5 elements. 1, തിന്മയിൽ നിന്നും ലോകത്തെ രക്ഷിക്കുന്ന നായകൻ. 2, ഗുഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ. 3, എംഫസിസ് ഓൺ എംപതി ഓഫ് ഹ്യൂമൻസ്. 4, എവ്രിതിങ് ഈസ് കണക്റ്റഡ്. 5, ഹോപ്പ്ഫുൾ ക്ലൈമാക്സ്. ചുരുക്കി പറഞ്ഞാൽ എത്ര ഭയപ്പെടുത്തിയാലും ജീവിതത്തോടുള്ള പ്രതീക്ഷ പ്രേക്ഷകന് നഷ്ടപ്പെടരുത്. അതൊരു കലാകാരന്റെ ഉത്തരവാദിത്വമാണ്.
1: ഈ ആത്മവിശ്വാസം പക്ഷേ അഹങ്കാരമായാണ് പൊതുസമൂഹത്തിൽ പരിഭാഷ ചെയ്യപ്പെടുന്നത്. മനോജ് നൈറ്റ് ശ്യാമളന്റെയും വിനീതിന്റെയും ചിത്രങ്ങൾ കണ്ടാണ് വിനീത് മാധവനിൽ സിനിമാഭ്രമം വരുന്നത്. ആകാശഗംഗ എടുത്ത വിനീനെ പോലെ, സയൻസ് എടുത്ത ശ്യാമളനെ പോലെ എല്ലാവരെയും ഞെട്ടിക്കുകയാണ് അവന്റെ ലക്ഷ്യം. അതിനായി പുറപ്പെട്ടിറങ്ങുന്ന അവൻ ആ വഴിയിൽ പലരെയും കണ്ടുമുട്ടുന്നു. നേരെ കഥകു തുറന്ന് കയറാവുന്ന ഒരു മുറിയല്ല സിനിമ എന്ന് പതിയെ അവൻ മനസ്സിലാക്കുന്നു. കഴിവുള്ളവന്റെ നിധി കഴിവില്ലാത്തവൻ തട്ടിയെടുക്കുമെന്നും ആ നിധി അവന്റെ കഴിവ് തന്നെയെങ്കിൽ അവനെ വെറുക്കപ്പെട്ടവനായി ചിത്രീകരിക്കുമെന്നും തിരിച്ചറിയുന്നു. സിനിമ ഒരു വ്യവസായം കൂടിയാണെന്ന് പറയുകയാണ് അഭിനവ് സുന്ദർ നായക്.
0: എന്നാലും എനിക്ക് അവാർഡ് വരുന്നതിന് പകരം എന്തിനായിരിക്കും അർജുൻ കൊടുത്തത്?
2: കൂടുതൽ ആലോചിക്കണ്ട, അവാർഡൊക്കെ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ച. ടാലന്റ് നോക്കിയല്ല, കണക്ഷൻസ് നോക്കി ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷെ താനായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഡിസർവ് ചെയ്തത്.
3: ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലല്ലോ, എന്താ? ആളുകൾക്ക് ഇഷ്ടമായത് എന്റെ വർക്കാ. കൈയടി കണ്ടില്ലേ?
2: കൈയടി അവൻ തന്നെ കൊണ്ടുപോയില്ലേ? അവൻ തന്നെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടും കണ്ടിട്ടില്ല. തനിക്കൊരു മെസ്സേജ് പോലും ഫേസ്ബുക്കിൽ അയച്ചിട്ടില്ല. പക്ഷെ അവനെ നന്നായിട്ട് സംസാരിക്കാറിയോ, തമാശ പറയാനറിയോ. സെക്കൻഡ് പ്രൈസ് കിട്ടിയ തന്നെ ഒരു ഇൻസ്പിറേഷൻ ആക്കുന്നതിലൂടെ, മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ തരാത്തവൻ എന്ന തമാശയിലൂടെ അവൻ അണ്ടർഡോഗും താൻ അഹങ്കാരിയായി മാറി.
1: ചതി പ്രതീക്ഷിക്കണം, തോൽപ്പിക്കാൻ ലോകം മുഴുവൻ കൂടാലോചന നടത്തിയേക്കും. പക്ഷേ ചത്താലും വില കളയരുത് എന്ന് വിശ്വസിക്കുന്നവർക്കിടയിൽ വിനീത് മാധവൻ തോൽക്കുന്നില്ല. അവൻ തോറ്റു എന്നത് വിജയിച്ചു എന്ന് സ്വയം വിശ്വസിക്കുന്നവരുടെ മറ്റൊരു തോന്നൽ മാത്രം. ഈ വിനീത് മാധവൻ ഒരു അൺറിസർവ്ഡ് കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണ്. അത് സിനിമയിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ റോഷൻ ഷാനവാസ് അവതരിപ്പിച്ച കൂട്ടുകാരൻ കഥാപാത്രം റിസർവേഷൻ ഉള്ളയാളാണെന്ന് പറയുകയും വിജയത്തിനൊപ്പം തുന്നിച്ചേർക്കപ്പെടുന്ന ആ ഐഡന്റിറ്റി അവൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും സിനിമ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു. ഈ കഥാപാത്രം MBBS പഠിച്ചാലും സിനിമയെടുത്താലും ആളുകൾ അതിനെ റിസർവേഷന്റെ ആനുകൂലമായാണ് കാണുന്നത്. അവന്റെ ടാലന്റ് ആരും കാണുന്നില്ല എന്നതാണ് വിനീതിന്റെ പരാതി. എഡിറ്റർ കൂടിയായ സംവിധായകന്റെ എസ്തെറ്റിക്സ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ എന്ന പോലെ ഈ സിനിമയുടെ പരിചരണത്തിലും കാണാം. ഒരു കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ എന്ന് പറയാമെങ്കിലും അത്തരം സിനിമകളിൽ സ്ഥിരം കണ്ടുവരുന്ന രംഗങ്ങൾ ഈ സിനിമയിൽ കാണാൻ കഴിയില്ല. അഭിനവ് സുന്ദർ നായകിന്റെ ട്രീറ്റ്മെന്റ് വേറെയാണ്.
0: എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതെല്ലാം

0: തോന്ന വിധിയാണ്. സോ വിധിയാണ് എന്റെ ശത്രു, പക്ഷേ ഞാൻ വിട്ടുകൊടുക്കില്ല.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മിന്നും പ്രകടനം കാഴ്ചവച്ച് ഇന്ത്യ. ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം കുണ്ടറയിൽ നാളെ ഉച്ചതിരിഞ്ഞ് തുടക്കം കുറിക്കും. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. ഭൂമി കൈയേറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കുടിയേറ്റ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ കൂടെ നിൽക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുമെന്നും 5000-ത്തോളം പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണമായും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 8,590.69 ചതുരശ്ര കിലോമീറ്ററാക്കി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ഐക്യകണ്ഠേനയുള്ള പ്രമേയം പാസാക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ സുരക്ഷയും സൌകര്യങ്ങളും ഉറപ്പാക്കാൻ വിപുലമായ പോലീസ് സംവിധാനം ഒരുക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു.

0: കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് തീർത്ഥാടകർ വെർച്വൽ ക്യൂ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന ബോധവൽക്കരണം നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ തീർത്ഥാടകരോട് സൌഹൃദപരമായ സമീപനം സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെയും സേവനം കാര്യക്ഷമമായി വിന്യസിക്കും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് സേവനങ്ങളും കുറ്റമറ്റ രീതിയിൽ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ UDF പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഇൻഷുറൻസ് രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചത്. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് 4 മാസത്തിനകം സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി PC വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്തു. കൈരളി, ശ്രീ നീള തിയേറ്ററുകളിലായി ഈ മാസം 30 വരെയാണ് മേള നടക്കുക. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് ഉൾപ്പെടെ 23 ചിത്രങ്ങളാണ് മേളയുടെ ആദ്യ ദിനമായ ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 August 15 ജൽജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതിയുടെ കാലാവധി കേന്ദ്ര സർക്കാർ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവുമടക്കം 6 മെഡലുകൾ കരസ്ഥമാക്കി. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൾ ഫൈനലിൽ സുരുജി സിംഗ്, കമൽജിത്ത് സഖ്യമാണ് ഇന്ത്യയ്ക്ക് 2 സ്വർണം നേടിക്കൊടുത്തത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീമിനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാംശ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളിമെഡൽ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളിമെഡൽ നേടി. വനിതകളുടെ ഷോട്ട്പുട്ടിൽ മൻപീർ കൌറും വനിതകളുടെ പോൾ വാൾട്ടിൽ ഭരണിക ഇളങ്കോവനും ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ദിയ ചിറ്റില, മനുഷ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 13 വെങ്കലവുമടക്കം 23 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12th സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ചൊക്രമുടിയിൽ നീലക്കുറിഞ്ഞി വസന്തം കാണാൻ ഇതിനോടകം എത്തിയത് 10,000 കണക്കിന് സഞ്ചാരികൾ. മൂന്നാറിലെ പ്രധാന മേഖലകളിൽ വ്യാപകമായി കുറിഞ്ഞി പൂത്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ശനി, ഞായർ ഉൾപ്പെടെയുള്ള പൊതു അവധി ദിവസങ്ങളിലാണ് ചൊക്രമുടിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത്. വനംവകുപ്പിന്റെ ചൊക്രമുടി ട്രയൽ സെന്ററിലെത്തുന്ന സഞ്ചാരികളിൽ പകുതി പേർ മാത്രമാണ് ദുർഘടമായ പാത താണ്ടി മലമുകളിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകാറുള്ളൂ. ചൊക്രമുടിക്ക് പുറമെ മാട്ടുപെട്ടി, കൊരണ്ടക്കാട്, പള്ളിവാസൽ, കുരിശുമല എന്നിവിടങ്ങളിലും ഇത്തവണ കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. മഴ മാറും തോറും വരും ദിവസങ്ങളിലും ചൊക്രമുടിയിലെ കുറിഞ്ഞി വസന്തം സഞ്ചാരികൾക്ക് മനമയക്കുന്ന കാഴ്ചയായി തുടരും.
0: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറ്റപത്രം ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മടക്കിയതിനെ തുടർന്ന് വനംവകുപ്പ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചു. ഗുരുതരമായ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി കുറ്റപത്രം മടക്കിയത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസും ഇൻവേസീവ് ടെക്നോളജീസും ചേർന്ന് ചിത്ര കോർ എന്ന കൊറോണറി സ്റ്റെന്റ് അവതരിപ്പിച്ചു. ക്രോമിയം അലോയ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ചിത്രക്ലോറിൽ നിലവിൽ വിപണിയിലുള്ള സ്റ്റെന്റുകളെ അപേക്ഷിച്ച് 30 മുതൽ 40% ലോഹം കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന് പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 315 പോയിന്റ് ഉയർന്ന് 73,895-ലും നിഫ്റ്റി 77 പോയിന്റ് നേട്ടത്തിൽ 23,140-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 112,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പാനൂരിനടുത്ത് കുന്നോത്തുപറമ്പിൽ ഇന്ന് രാവിലെ തെരുവുനായയുടെ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളിലെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്തിന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: بردی.
1: മലയാള സിനിമാ ലോകത്ത് ക്യാമറയ്ക്ക് പിന്നിൽ നടക്കുന്ന പല മോശം പ്രവണതകളുമാണ് മോളിവുഡ് ടൈംസ് എന്ന ചിത്രം വരച്ചു കാട്ടുന്നത്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനാമിക.
2: കുറ്റം പറയാൻ പറ്റില്ല, ചിത്രയുടെ ഫൈനൽ ഔട്ട് കണ്ടപ്പോ എനിക്കും എന്റെ സിനിമ കത്തിച്ചുകളയാൻ തോന്നി. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അവനത് ചെയ്തു. എന്തായാലും മലയാള സിനിമയിലെ വിനീത് മാധവന്റെ അധ്യായം ഇതോടുകൂടി അവസാനിച്ചു. And I'm happy for that.
1: ശിരിച്ച മുഖങ്ങൾക്ക് പിന്നിലെ ചതിയും വഞ്ചനയും എല്ലാം ഈ സിനിമ കൃത്യമായി പറയുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ സിനിമ പാഷനായി കൊണ്ടു നടക്കുന്ന വിനീത് മാധവൻ നേരിടുന്ന പ്രതിസന്ധികളും അതെല്ലാം അയാളെ ഏത് തരത്തിലാണ് മാറ്റിമറിക്കുന്നത് എന്നുമെല്ലാം ചിത്രം രസകരമായി കാണിക്കുന്നു. ആ തരത്തിൽ കമ്മിങ് ഓഫ് ഏജ് ചിത്രം കൂടിയാണ് മോളിവുഡ് ടൈംസ്. നസ്ലിൻ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. സംഗീത് പ്രതാപ്, ഗോപിക രമേഷ്, ഷറഫുദ്ദീൻ, അൽതാഫ് സലിം, റോഷൻ ഷാനവാസ്, രാജേഷ് മാധവൻ, പ്രശാന്ത് അലക്സാണ്ടർ തുടങ്ങിയവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ. ഇവർക്ക് പുറമെ അതിഥി താരങ്ങളായ ഒരുപിടി അഭിനേതാക്കൾ മോളിവുഡ് ടൈംസിൽ എത്തുന്നുണ്ട്.
3: സിനിമ പോലെ ഇത്രയും എമ്പതി ഇല്ലാത്ത ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനുള്ള ടെമ്പർമെന്റ് ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൂപ്പന്റെ ജെനറ്റിക്സ് ആണ്. അപ്പൂപ്പനാണെങ്കിലോ ഒടുക്കത്തെ റബലും. ആ സ്വഭാവം കാരണമാണ് അപ്പൂപ്പൻ ഒരു തോൽവിയായി മാറിയത്. ഞാനും തോറ്റു. ഇനിയൊന്നും എന്റെ കൺട്രോളിലല്ല. ഗുഡ് ബൈ മോളിവുഡ്. ഐ നോ യു വിൽ മിസ് മീ. വെയിറ്റ്, അതെന്താ ശൂന്യാകാശത്ത് എന്തോ പറക്കുന്നു? പക്ഷിയാണോ അതോ പ്ലെയിനോ? അല്ല, മനുഷ്യൻ തന്നെയാണ്.
4: അവൻ സിനിമ ചെയ്യും, അത് കംപ്ലീറ്റ് ആവും, റിലീസാവും, നല്ല വൃത്തി കൂടുകയും ചെയ്യും.
1: ഇതുവരെ ചെയ്ത സ്ഥിരം വേഷങ്ങളിൽ നിന്ന് മാറി വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ് നസ്ലിന്റെ വിനീത് മാധവൻ. ജാതി സംവരണത്തോട് സമൂഹത്തിന് പൊതുവെയുള്ള ധാരണകളെയും സിനിമ സ്പർശിച്ചു പോകുന്നുണ്ട്. സംവരണത്തോടും അതിന്റെ പേരിൽ സംവരണ വിഭാഗത്തിൽ പെട്ടവരോടുമുള്ള പൊതുമനോഭാവം എത്രത്തോളം അസംബന്ധമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന സൂക്ഷ്മ രാഷ്ട്രീയം പറയുന്ന ലെയർ കൂടി ഈ സിനിമയിലുണ്ട്. സിനിമയുൾപ്പെടെ ഏതു മേഖലയിലാണെങ്കിലും ജാതിയെ കുടഞ്ഞെറിയുക ഏതാണ്ട് അസാധ്യമാണെന്ന സന്ദേശം ഈ ചിത്രത്തിൽ നിന്ന് വായിച്ചു. കമ്മിങ് ഓഫ് ഏജ് ചിത്രമായതുകൊണ്ട് തന്നെ 80s-90s ജനിച്ച കുട്ടികളിൽ ചിത്രം നൊസ്റ്റാൾജിയ ഉണർത്തുന്നുണ്ട്. വീഡിയോ കാസറ്റ്, കാസറ്റ് കട, കാസറ്റ് പ്ലെയർ, സി ഡി കട, അക്കാലത്തെ ടെലിവിഷൻ, മൊബൈൽ ഫോൺ, സോണി വയോ ലാപ്ടോപ്പ് തുടങ്ങി ഒട്ടേറെ നൊസ്റ്റു ഒബ്ജക്റ്റുകൾ ഈ സിനിമയിലുണ്ട്. ഇതിനു പുറമെ ഓർക്കൂട്ട്, ഫേസ്ബുക്കിന്റെ ആദ്യകാല രൂപം, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, 3D അന്നത്തെ റീ റിലീസ് തുടങ്ങിയവയുമുണ്ട്. ഇതിനെല്ലാം പുറമെ സിനിമാ പ്രേമികൾ ഒരിക്കലും മറക്കാത്ത DTS സൗണ്ടിന്റെ ഇൻട്രോ വീഡിയോ ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ എത്തുന്നുണ്ട്.
5: Coming for the throne now, defining Mollywood better than the stalwart.
3: ബഹുമാനിയനായ എന്റെ പ്രൊഡ്യൂസർ, നിർഭാഗ്യവശാൽ എന്റെ സിനിമ കണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകേണ്ടി വന്ന, മണി ലോണ്ടറിംഗിന് വേണ്ടി മാത്രം എന്റെ സിനിമ നിർമ്മിച്ച അന്തരിച്ച പ്രമുഖ വ്യവസായി ഹാരിസ് ബഷീർ, എനിക്ക് ആദ്യമായി ഇൻഡസ്ട്രിയിൽ ഒരു അവസരം തന്ന്, എഴുതിയ 232 നോവലുകളിൽ കൈകൊണ്ട് ഒരു വരി പോലും എഴുതാത്ത മഹാനായ സാഹിത്യകാരൻ വൈക്കം ഡേവിഡിന്റെ മകൻ സച്ചിൻ വൈക്കം ഡേവിഡ്. സ്വരൂപ് ഫാൻസിനെ പറ്റിച്ച് 10 paisa ഉണ്ടാക്കാൻ തയ്യാറായപ്പോൾ ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത എന്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവായ ശ്രീ ഫയാസ് അഹമ്മദ്. എന്റെ ഷോർട്ട് ഫിലിംസിലൂടെ വർഷങ്ങളായി ഞാൻ നേടിയെടുത്ത എന്റെ ഐഡന്റിറ്റി ഇമിറ്റേറ്റ് ചെയ്ത് ആഫ്റ്റർ പാർട്ടി എന്ന ബ്ലോക്ക് ബസ്റ്ററും എന്റെ തന്നെ സ്ക്രിപ്റ്റിൽ ആഫ്റ്റർ പാർട്ടി 2 എന്ന ഇൻഡസ്ട്രി ഹിറ്റും ഒരുക്കിയെടുത്ത അർജുൻ ഹരിദാസ്, എല്ലാവർക്കും എന്റെ നന്ദി.
1: സിനിമയുടെ സാങ്കേതിക വിഭാഗവും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ജേക്സ് ബിജോയ് ഒരുക്കിയിട്ടുള്ള റാപ്പ് സോങ്ങുകളും ബിജിഎമ്മും എല്ലാം മികച്ചു നിൽക്കുന്നവയാണ്. നസ്ലിന്റെ സിനിമാ കരിയറിലെ നാഴികക്കല്ലെന്നോ വഴിത്തിരിവെന്നോ വിശേഷിപ്പിക്കാവുന്ന ചിത്രമാണ് ഇത്. അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി പോലും ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ തരത്തിലുമുള്ള പ്രേക്ഷകർക്കും കണക്ട് ആകുന്ന രീതിയിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ സിനിമ ജീവശ്വാസമായി കൊണ്ടു നടക്കുന്നവർക്കും 90s കിഡ്സിനും ഒരു പിടിക്ക് കൂടുതൽ കണക്ട് ആയ ചിത്രം കൂടിയാണ് മോളിവുഡ് ടൈംസ്. ഈ സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലബ്ബോർഡിൽ. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷവുമായി അടുത്ത ക്ലബ്ബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈവനിങ് സമയമാണ്, നമ്മൾ ജോലിയും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വീക്കെൻഡ് സമയമാണ്. ഇങ്ങനെ ഈ തിരക്കൊക്കെ പിടിച്ച് ഓടുന്നതിനിടയിൽ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടില്ലെങ്കിൽ പിന്നെ എന്താ അതിലൊരു രസം. സോ നമ്മുടെ സാഹിത്യ ലോകത്തെ അബ്സല്യൂട്ട് ഓസ്കർ മൊമെന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ടേക്ക് ബ്രേക്ക് നമ്മളിതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, ദ ബുക്കർ പ്രൈസ് 2026 ഷോർട്ട് ലിസ്റ്റ് ഇസ് ഫൈനലി ഔട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അതായത് നമ്മുടെ ലോകത്തിലെ പല കോണുകളിൽ നിന്ന് വന്ന 163 സബ്മിഷൻസിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് 13 ലോങ് ലിസ്റ്റ് ആക്കി, അതിൽ നിന്നാണ് ഇപ്പോ ദാ ഒരു സൂപ്പർ 6 പുസ്തകങ്ങൾ അന്തിമ പട്ടികയിൽ എത്തി നിൽക്കുന്നത് കേട്ടോ. ആൻഡ് ട്രസ്റ്റ് മീ, ഇത്തവണത്തെ ലിസ്റ്റ് ഒരു ഒന്നൊന്നര വൈവിധ്യം തന്നെയാണ്. അതായത് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, ഡിസ്റ്റോപ്യൻ വൈബ്സ്, ക്യാമ്പസ് ഡ്രാമ, അങ്ങനെ ടോട്ടൽ മൾട്ടി ജോണർ ട്രീറ്റ് ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. സോ ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്ന ആ ടോപ്പ് 6 കണ്ടസ്റ്റന്റ്സ് ആരൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ്, സയൻസ് ഫിക്ഷൻ മാസ്റ്റർ എം ജോൺ ഹാരിസന്റെ ദ എൻഡ് ഓഫ് എവറിഥിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് 2015 ബുക്കർ വിന്നർ മാർലൻ ജെയിംസിന്റെ പെർഫെക്റ്റ് തിരിച്ചുവരവ് എന്ന് പറയാൻ പറ്റുന്ന ദ ഡിസപ്പിയറർ എന്ന് പറയുന്ന പുസ്തകം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പോയറ്റ് ലൂ കനാഡിന്റെ ബ്ലാക്ക് ബാഗ് എന്ന പുസ്തകം. ആൻഡ് ഡെബ്യൂട്ട് നോവലിസ്റ്റ് റെബേക്ക പെറിയുടെ ആദ്യത്തെ തകർപ്പൻ എൻട്രി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന മേ വി ഫീഡ് ദ കിങ് എന്ന പുസ്തകം. ആൻഡ് എലിസബത്ത് സ്ട്രൗട്ടിന്റെ ആഴത്തിലുള്ള നോവൽ ദ തിങ്സ് വി നെവർ സെഡ്. ആൻഡ് 2020 ബുക്ക് വിന്നർ ഡഗ്ലസ് സ്റ്റുവർട്ടിന്റെ പുതിയ റിലീസ് ജോൺ ഓഫ് ജോൺ. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് ലൈനപ്പ്. രണ്ട് മുൻ ബുക്ക് വിന്നേഴ്സും തകർപ്പൻ ന്യൂ കമേഴ്സും തമ്മിലുള്ള ഒരു പക്കാ ഒന്നാം നമ്പർ പോരാട്ടമാണ് ഇപ്രാവശ്യത്തെ ദ ബുക്കർ പ്രൈസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഹിസ്റ്റോറിയൻ മേരി ബിയർഡിന്റെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് ഈ ഒരു ബെസ്റ്റ് ബുക്കുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ ഗൈസ്, മാർക്ക് ദ ഡേറ്റ്, നവംബർ 9 മൺഡേയിൽ ലണ്ടനിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലായിരിക്കും ആ അൾട്ടിമേറ്റ് ട്രോഫി ആര് തൂക്കുമെന്ന് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. സോ ഈ പറഞ്ഞ പുസ്തകങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആരാണ്, വിച്ച് ബുക്ക് ആർ യു റൂട്ടിംഗ് ഫോർ എന്നുള്ളതും ഒക്കെ ഒന്ന് ആലോചിച്ച് വെച്ചോളൂ. എന്തായാലും നമുക്കൊരു സൂപ്പർ ഹിറ്റ് സോങ് കേൾക്കാം ടേക്ക് ബ്രേക്കിൽ. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോകണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. സുവർണാവസരം ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും പവർ ഇഷ്യൂസിന്റെ കാര്യം പറയാനായിട്ടുണ്ടല്ലേ. അത് മാത്രമല്ല, ഈ പവർ കട്ടിന്റെ സമയത്ത് ചുട്ടുപൊള്ളുന്ന ചൂടത്ത് വീടിനുള്ളിൽ കഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. സോ ഞാൻ ഈ പറയുന്ന സിനാരിയോസ് എല്ലാം നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. കാരണം ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ തണുപ്പിക്കാൻ ഇലക്ട്രിസിറ്റിയോ എസിയോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു മാജിക് കാലമാണ്. Yes, you heard me right. അതിനെപ്പറ്റി പറയാം. Take a break with me, RJ ഏലികുട്ടി. ഞാൻ ഈ പറഞ്ഞു വന്നത് ചൈനയിലെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഒരു പുതിയ തകർപ്പൻ ടെക്നോളജിയെ പറ്റിയിട്ടാണ് കേട്ടോ. എ സൂപ്പർ കൂളിംഗ് പെയിന്റ്. വീടിന്റെയോ ഫാക്ടറിയുടെയോ ഒക്കെ പുറം ഫിത്തിയിൽ ഈ ഒരു പെയിന്റ് പൂശിയിട്ടുണ്ടെങ്കിൽ സർഫസ് ടെമ്പറേച്ചർ 25 degrees Celsius ആയിട്ട് കുറയുമെന്നാണ് ഇവരുടെ അവകാശവാദം. ഗൈസ് ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ വൻ തോതിൽ നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടെക്നോളജി തന്നെയാണല്ലോ ഇത്. സോ ഇതിന്റെ പിന്നിലുള്ള ഒരു സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ റേഡിയേറ്റീവ് കൂളിംഗ് എന്ന ഒരു തത്വമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് സൂര്യപ്രകാശത്തെ ഇത് 97% വരെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചയക്കുമെന്നാണ് പറയുന്നത്. പോരാത്തതിന് ഉള്ളിലെ ചൂടിനെ ഇൻഫ്രാറെഡ് രശ്മികൾ വഴി അന്തരീക്ഷത്തിന് പുറത്തേക്ക് തള്ളിവിടുകയും ചെയ്യും. ഇതിന് പിന്നിൽ മറ്റൊരു രസകരമായിട്ടൊരു ഫാക്ടും ഉണ്ട്. നമ്മുടെ മനുഷ്യ ചർമ്മത്തിലെ സൂക്ഷ്മമായിട്ടുള്ള ചുളിവുകളിൽ നിന്നാണ് ഗവേഷകർ ഇതിന്റെ ഒരു ഡിസൈൻ ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സാധാരണ ഇത്തരം പെയിന്റുകൾക്ക് നല്ല കട്ടി തിക്നെസ് വേണമായിരുന്നു. പക്ഷേ ഈ ഒരു പുതിയ കണ്ടുപിടുത്തത്തിലൂടെ ഒരൊറ്റ A4 പേപ്പറിനേക്കാൾ കട്ടി കുറഞ്ഞ വെറും 100 micrometers ഉള്ള ഒരു സൂപ്പർ കോട്ടിംഗ് ആണ് ഇവര് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു പെട്രോകെമിക്കൽ പ്ലാന്റില് 6 months നീണ്ട പരീക്ഷണത്തിൽ ദിവസം 35 ടൺ വെള്ളം തളിച്ച് തണുപ്പിച്ചിരുന്ന ടാങ്കുകളെയാണ് ഒരു തുള്ളി വെള്ളവും കറന്റുമില്ലാതെ ഈ പെയിന്റ് കൂളാക്കി തീർത്തിട്ടുണ്ടായിരുന്നത്. അതും 15 കൊല്ലം വരെ ഈട് നിൽക്കുന്ന ഒരു പെയിന്റ്. സോ ഭാവിയിൽ വൻ തുക എസിക്കും ഇലക്ട്രിസിറ്റിക്കും ഒക്കെ ചെലവാക്കാതെ വീട് തണുപ്പിക്കാനായിട്ട് ഈ സൂപ്പർ കോട്ടിംഗ് നമ്മുടെ നാട്ടിലും എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. എന്തായാലും ഈ ഒരു ടെക്നോളജി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ആലോചിച്ചുകൊണ്ട് ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ടേക്ക് എ ബ്രേക്കിൽ ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ട്രാഫിക് അപ്ഡേറ്റ്.
1: കൊല്ലം റൂറൽ പോലീസ് അറിയിക്കുന്ന പ്രധാന ഗതാഗത അറിയിപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 26 ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കൊല്ലം റൂറൽ ജില്ലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് വരുന്ന അമ്പലത്തും കാലയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കരിപ്ര, മടന്തക്കോട്, നെടുമൺകാവ്, നല്ലില, പാലമുക്ക്, കണ്ണനല്ലൂർ വഴി കൊല്ലം ഭാഗത്തേക്കാണ് പോകേണ്ടത്. കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന മോട്ടോർ വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും ആറുമുറിക്കടയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കുഴിമതിക്കാട്, PKP കവല, UPS ജംഗ്ഷൻ, പെരുമ്പുഴ, കണ്ണനല്ലൂർ വഴി കൊല്ലം ഭാഗത്തേക്കാണ് പോകേണ്ടത്. കണ്ണനല്ലൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് വരുന്ന വാഹനങ്ങൾ പെരുമ്പുഴയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് PKP ജംഗ്ഷൻ, കുഴിമതിക്കാട്, ആറുമുറിക്കട വഴി കൊട്ടാരക്കരയിലേക്ക് പോകേണ്ടതാണ്. കണ്ണനല്ലൂർ ഭാഗത്തു നിന്നും ഭരണിക്കാവിലേക്ക് വരുന്ന വാഹനങ്ങൾ പെരുമ്പുഴയിൽ നിന്ന് തിരിഞ്ഞ് PKP ജംഗ്ഷൻ, കുഴിമതിക്കാട്, ആറുമുറിക്കട, ചീരങ്ങ

കൊടുമ്പല്ലൂർ രണ്ട് റോഡ് മൂന്നുമുക്ക് പുത്തൂർ വഴി കൊട്ടാരക്കര ഭാഗത്തേക്ക് പോകേണ്ടതാണ്. കോറ്റങ്കര മാമ്പുഴയിൽ നിന്നും കേരളപുരം വഴി കൊട്ടാരക്കരയിലേക്ക് വരുന്ന വാഹനങ്ങൾ KPP ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മൃഗാശുപത്രി ജംഗ്ഷൻ, പെരുമ്പുഴ PKP കവല, കുഴിമതിക്കാട് ആറുമുറിക്കട വഴി കൊട്ടാരക്കര ഭാഗത്തേക്ക് പോകേണ്ടതാണ്. കോറ്റങ്കര മാമ്പുഴ കേരളപുരം വഴി കൊല്ലത്തേക്ക് പോകുന്നവർ കേരളപുരം KPP ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് മൃഗാശുപത്രി ജംഗ്ഷൻ, മൊയ്തീൻമുക്ക്, കണ്ണനല്ലൂർ വഴി കൊല്ലം ഭാഗത്തേക്ക് പോകേണ്ടതാണ്. യാത്രയ്ക്കായി പുറപ്പെടുന്നതിനു മുൻപ് മേൽപ്പറഞ്ഞ ഗതാഗത ക്രമീകരണങ്ങൾ ശ്രദ്ധിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.

0: Take a break.
1: Yes, a beautiful track കേട്ടുകൊണ്ട് we are back on Take a Break with me, RJ ഏലിക്കുട്ടി. ഇനി ടേക്ക് എ ബ്രേക്കിൽ നമ്മളൊരു ഒന്നൊന്നര ആളെയാണ് കേട്ടോ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു നല്ല അസൽ കരടിയാണെന്ന് നീ ആരും പറയൂ. ഹ്യൂജ് ബോഡി, തിക്കോട്ട് ഫർ, വൈറ്റ് ചെസ്റ്റ് ആൻഡ് സൂപ്പർ സ്ട്രോങ് ലെഗ്സ്. പക്ഷേ ആളെ അടുത്തറിയുമ്പോഴാണ് സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത്. കണ്ടാൽ കൂറ്റൻ കരടിയെ പോലെ തോന്നിക്കുന്ന ഒരു ഡോഗ്. യെസ്, ദി മൈറ്റി ന്യൂ ഫൗണ്ട് ലാൻഡ് ഡോഗ്. ഈ നായക്കുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു ജൈന്റ് ലുക്ക് ആണെങ്കിലും പക്കാ ജെന്റിൽ ജൈന്റ് ആണ് കേട്ടോ. കാനഡയിലെ ന്യൂ ഫൗണ്ട് ലാൻഡ് എന്ന ഐലൻഡിൽ നിന്നാണ് ഇവരുടെ ഉത്ഭവം എന്ന് പറയുന്നത്. അവിടുത്തെ കടുത്ത തണുപ്പിലുള്ള കടലിൽ മീൻപിടുത്തക്കാർക്ക് ഹെൽപ്പ് ചെയ്യാനായിരുന്നു പണ്ട് ഇവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മത്സ്യബന്ധന വലകൾ വലിച്ചു കയറ്റുക, കനമുള്ള സാമഗ്രികൾ ചുമക്കുക, ഇനി ആരെങ്കിലും വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അവരെ ജീവനോടെ കരക്കെത്തിക്കുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ മെയിൻ പണി. ഇൻ ഷോർട്ട്, എ ബോൺ സ്വിമ്മർ ആൻഡ് എ റിയൽ ലൈഫ് സൂപ്പർ ഹീറോ ആണ് നമ്മുടെ ന്യൂ ഫൗണ്ട് ലാൻഡ് ഡോഗ് കേട്ടോ. സോ ഇവർക്ക് നീന്താൻ സഹായിക്കുന്ന പ്രത്യേക തരത്തിലുള്ള വെബ് ബെഡഡ് പോസും വെള്ളം ഉള്ളിലേക്ക് കയറാത്ത തരത്തിലുള്ള തിക്ക് വാട്ടർ റെസിസ്റ്റന്റ് ഫറും ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര തണുത്ത വെള്ളത്തിലും വളരെ ഈസി ആയിട്ട് നീന്താൻ ഇവർക്ക് സാധിക്കുന്നതാണ് കേട്ടോ. ലുക്കില് ഭയങ്കര റഫ് ആൻഡ് ടഫ് ഒക്കെ ആണെങ്കിലും മനോഭാവത്തിൽ ആളൊരു പാവത്താനാണെന്ന് നമുക്ക് പറയാം കേട്ടോ. കാരണം ഭയങ്കര കാം, ലോയൽ ആൻഡ് സൂപ്പർ ഫ്രണ്ട്ലി നേച്ചർ ആണ് ഇവരുടേത്. കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹവും കരുതലും ഉള്ളതുകൊണ്ട് തന്നെ സാഹിത്യത്തിലും സിനിമയിലും ഒക്കെ ഇവരെ നാനി ഡോഗ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. പീറ്റർ പാൻ കഥയില് ആ ഒരു പ്രശസ്തമായിട്ടുള്ള നായ കഥാപാത്രം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ആ നാന ഒരു ന്യൂ ഫൗണ്ട്ലാൻഡ് ഡോഗ് ആയിരുന്നു കേട്ടോ. സോ ഗൈസ്, അനിമൽ ലവേഴ്സിനോടാണ് വലിയ കരടിയുടെ രൂപവും എന്നാൽ കുഞ്ഞന്റെ മനസ്സുമുള്ള ഈ ന്യൂ ഫൗണ്ട്ലാൻഡ് ഡോഗിനെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നത്? ഇതുപോലെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെറ്റ് നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ. ഉണ്ടെങ്കിൽ ആ ഒരു പെറ്റും നിങ്ങളോട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചോളൂ. നമുക്കൊരു പാട്ട് കേൾക്കാം. ടേക്ക് എ ബ്രേക്കിൽ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടേക്ക് എ ബ്രേക്ക്.
2: നമ്മുടെ പ്രവാസികൾക്കും വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ ഒറിജിൻ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് അബ്രോഡ് ട്രാവൽ ചെയ്യുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. ടേക്ക് എ ബ്രേക്കിൽ വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ നമ്മുടെ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇന്ത്യാസ് OCI, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ സിസ്റ്റം ഈസ് ഗോയിങ് ഫുള്ളി ഡിജിറ്റൽ. അതായത് കാലങ്ങളായിട്ട് നമ്മൾ കൂടെ കൊണ്ടുനടന്നിരുന്ന ആ പേപ്പർ വർക്കുകൾക്കും ഫിസിക്കൽ കാർഡുകൾക്കും ഒക്കെ വലിയൊരു ബിഗ് ബൈ ബൈ പറയാനായിട്ടുള്ള ഒരു സമയമായിരിക്കാണ് കേട്ടോ. സോ യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ഡിജിറ്റൽ EOCI സിസ്റ്റം ആണ് കേട്ടോ. ഇനി മുതൽ പോക്കറ്റിൽ കനമുള്ള ഫിസിക്കൽ കാർഡുകൾ നമ്മൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. QR കോഡും ബാർ കോഡും അടങ്ങിയ ഫുള്ളി ഡിജിറ്റൽ EOCI കാർഡുകളാണ് വരാനായിട്ട് പോകുന്നത്. സകല ആപ്ലിക്കേഷൻ പ്രോസസ്സുകളും പ്രിന്റിംഗും ഇനി മുതൽ ഡിജിറ്റലായി ഓൺലൈൻ വഴി മാത്രമായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. രണ്ടാമത്തേത് മാൻഡേറ്ററി 72 അവർ EAR കാർഡാണ്. ഇതാണ് കേട്ടോ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാറ്റം. അതായത് ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് കൃത്യം 72 മണിക്കൂറിനുള്ളിൽ എല്ലാ OCI കാർഡ് ഉടമകളും ഒരു ഡിജിറ്റൽ EAR കാർഡ് ഓൺലൈൻ ആയിട്ട് സമർപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. പണ്ട് നമ്മൾ എയർപോർട്ടിലെ ക്യൂവിൽ നിന്ന് ഈ ഒരു പേപ്പർ ഫോമുകളൊക്കെ പൂരിപ്പിച്ചിരുന്ന ആ ഒരു കഷ്ടപ്പാടൊക്കെ ഇതിലൂടെ പൂർണ്ണമായിട്ടും അവസാനിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിലെ ഹൈലൈറ്റ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ പോസ്റ്റൽ സബ്മിഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. മുൻപൊക്കെ OCI അപേക്ഷകളുടെ രേഖകൾ പോസ്റ്റ് വഴിയോ തപാൽ വഴിയോ ഒക്കെ അയച്ചു കൊടുക്കണമായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അതിന്റെ ആവശ്യമില്ല. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഒറിജിനൽ രേഖകൾ പരിശോധിക്കാനായിട്ട് അപേക്ഷകർ നേരിട്ട് കോൺസുലേറ്റിലോ VFS സെന്ററുകളിലോ തന്നെ എത്തേണ്ടി വരും. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്ട്രിക്ട് 90-day പാസ്പോർട്ട് റിന്യൂവൽ അപ്ഡേറ്റ് ആണ്. നമ്മൾ വിദേശത്ത് വെച്ച് പുതിയ പാസ്പോർട്ട് എടുത്ത ആളാണ് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ പാസ്പോർട്ട് ലഭിച്ച് കൃത്യം 90 ദിവസത്തിനുള്ളിൽ പുതിയ വിവരങ്ങളും ഫോട്ടോയും OCI പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇത് ചെയ്തിട്ടില്ല എങ്കിൽ എയർപോർട്ട് ബോർഡിംഗിൽ തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട് എന്ന് സാരം. ഇനി അടുത്തത് ഫാസ്റ്റ് ട്രാക്ക് ബയോമെട്രിക് ക്ലിയറൻസ് അറ്റ് എയർപോർട്ട് ആണ്. അതായത് നമ്മുടെ എയർപോർട്ടിലെ നീണ്ട ക്യൂവിൽ നിന്ന് ബോറടിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് ആണിത്. നമ്മുടെ ഡിജിറ്റൽ വിവരങ്ങൾ ബയോമെട്രിക് സിസ്റ്റവുമായിട്ട് ലിങ്ക് ചെയ്യുന്നതോടെ ഈ ഗേറ്റ്സ് വഴി സ്കാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്ത് പുറത്തിറങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദ ഇൻ ഇന്ത്യ ആപ്ലിക്കേഷൻ റൂൾ ആണ്. ഇന്ത്യയിൽ വന്ന് OCI അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻപുണ്ടായിരുന്ന 6 മാസത്തെ കണ്ടിന്യൂസ് സ്റ്റേ റൂളിൽ വലിയ ഇളവ് വരുത്തി പ്രോസസ്സുകൾ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ഇൻ ഷോർട്ട് നിങ്ങളുടെ OCI വിവരങ്ങളെല്ലാം ഇനി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വിരൽ തുമ്പിൽ ലഭ്യമാണ്. സോ ഇനി അങ്ങോട്ട് നമ്മുടെ യാത്രകൾ കുറച്ചുകൂടി സ്മൂത്തും ഫാസ്റ്റും ഒക്കെ ആയിരിക്കും എന്ന് സാരം. സോ നമ്മുടെ പ്രവാസി ഫ്രണ്ട്സ് ഒക്കെ അടുത്ത തവണ നാട്ടിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ പറയുന്ന ഡിജിറ്റൽ റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തിക്കോട്ടോ. എന്തായാലും നമുക്കൊരു കുട്ടിപ്പാട്ട് കേട്ട് മൈൻഡ് ഒക്കെ ഒന്ന് റിഫ്രഷ് ആക്കാനുള്ള സമയമായിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺ ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: ടേക്ക് ബ്രേക്ക് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർജി എലിക്കുട്ടിയാണ്. ഇനി അങ്ങോട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മൾ ഏതൊരു മലയാളിയുടെയും മനസ്സിൽ എന്നോ കുറിച്ചിട്ടുള്ള ആ ഒരു ഡ്രീം ട്രിപ്പിനെ കുറിച്ചാണ്. എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും എപ്പോഴും ട്രിപ്പ് പ്ലാനിങ്ങിന്റെ സമയത്ത് ആദ്യം പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, നമുക്കൊന്ന് ഗോവ വരെ പോയാലോ എന്ന്. സോ പോക്കറ്റ് കാലിയാവാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഗോവൻ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ KSRTC ഈസ് ബാക്ക് വിത്ത് ആൻ അൺബിലീവബിൾ ഗോവ ട്രിപ്പ് പാക്കേജ്. കണ്ണൂർ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ് ഈ ഒരു അടിപൊളി ഗോവ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. October 1st രാത്രി 7 PM കണ്ണൂർ KSRTC ഡിപ്പോയിൽ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ സ്വപ്നഭൂമി ആയിട്ടുള്ള ഗോവയിൽ ലാൻഡ് ചെയ്യും. സോ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നോർത്ത് ഗോവയിലെയും സൗത്ത് ഗോവയിലെയും പ്രശസ്തമായിട്ടുള്ള ബീച്ചുകൾ, അവിടെയുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ചർച്ചുകളും പഴയ ഫോർട്ടുകളും, സൂര്യാസ്തമയം കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടലൻ സൗത്ത് ഗോവൻ ക്രൂയിസ് റൈഡ്. സോ 2 PM 2 PM പൂർണ്ണമായിട്ടും ഗോവൻ വൈബ് ആസ്വദിച്ച് October 4th രാവിലെ നമുക്ക് തിരിച്ച് കണ്ണൂരിൽ എത്താനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ട്രിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും സൈറ്റ് സീയിങ് റൂം സ്റ്റേയും അടക്കം ഈ ഒരു പാക്കേജിന്റെ റേറ്റ് വരുന്നത് 3,250 രൂപ മാത്രമാണ് കേട്ടോ. ബാക്ക് പാക്കേഴ്സിനും ഫ്രണ്ട്സ് ഗ്യാങ്ങിനും ഫാമിലിക്കും ഒരുപോലെ പോയി വരാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജ് തന്നെയാണിത്. സോ ഗൈസ്, October 1st തന്നെ നമ്മുടെ ഈ ചൂടിൽ നിന്നൊക്കെ ഒന്ന് മാറി ഗോവൻ ബീച്ചുകളിൽ പോയിട്ട് ചിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കണ്ട, സീറ്റുകളൊക്കെ പെട്ടെന്ന് ഫില്ലാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് കേട്ടോ. സോ നിങ്ങളും ഒരിക്കലെങ്കിലും ഒരു ഗോവ ട്രിപ്പ് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ KSRTC ഡിപ്പോവുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. സോ എന്തായാലും നമുക്കൊരു ത്രില്ലിംഗ് പാട്ട് കേൾക്കാം. ടേക്ക് break. Keep on listening, Ashriya FM 90, Nadinoppam, Nattarkoppam.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Take a break.
1: Yes, we are back on Take a Break with me, RJ. ഏലിക്കുട്ടി, നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കുറെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ടേക്ക് എ ബ്രേക്കിലൂടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. സോ, കുട്ടികളെ പച്ചക്കറി തീറ്റിക്കാനായിട്ട് ഒരു പുതിയ ടെക്നിക്കുമായിട്ട് ഇറങ്ങിയ അമ്മ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഇങ്ങനെ വൈറലായി മാറിയിട്ടുണ്ട്, സ്റ്റാർ ആയി മാറിയിട്ടുണ്ട്. ആ ഒരു അമ്മയെ കുറിച്ച് ഇനി പറയാൻ പോവാണ് കേട്ടോ. അതായത്, മക്കൾക്ക് ചൂരക്കയും മറ്റു പച്ചക്കറികളും ഒക്കെ കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ ഹേദൽ എന്ന അമ്മ അതിന് പരിഹാരമായിട്ട് പ്രയോഗിച്ച സൂത്രപ്പണിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നത്. സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചൂരക്കയെ ചെരിപ്പാക്കിയിട്ട് കുട്ടികളുടെ തീൻമേശയിൽ അങ്ങോട്ട് വിളമ്പി. എന്തായാലും ഈ സംഗതി ഇഷ്ടപ്പെട്ട മക്കള് അത് അകത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹേദൽ എന്ന ഇൻഫ്ലുവൻസർ ആണ് ഈ ഒരു സൂത്രപ്പണി ചെയ്തിട്ടുണ്ടായിരുന്ന ആള് കേട്ടോ. എന്താ ചെയ്തതെന്ന് ചോദിച്ചാല്, ചൂരക്ക ചെരുപ്പിന്റെ രൂപത്തിലുള്ള പക്കോടകളാക്കി മാറ്റി അത് കുട്ടികൾക്ക് നൽകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇത് തയ്യാറാക്കുന്നതിന്റെ വീഡിയോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തപ്പോ സംഗതി വൈറലായി കത്തിക്കേറി. പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു, കണ്ട ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പോ ഈ വിഭവം സൂപ്പർ ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്നിങ്ങനെ ഒരു ആകാംക്ഷ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ചുരക്കെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച ശേഷം ഒരു പേപ്പറിൽ വരച്ച ചെരുപ്പിന്റെ മാതൃക ഉപയോഗിച്ച് കൃത്യമായിട്ട് മുറിച്ചെടുത്തു. അതിനുശേഷം ടൂത്ത് പിക്കും ചുരക്കയുടെ തൊലിയുടെ ചെറു കഷ്ണങ്ങളും ഉപയോഗിച്ച് ചെരുപ്പിന്റെ വള്ളികൾ നിർമ്മിച്ചു. കടലമാവ് ചേർത്തുണ്ടാക്കിയ മസാലയിൽ മുക്കി പൊരിച്ചെടുത്തു. കെച്ചപ്പിനൊപ്പം വിളമ്പിയപ്പോ അടിപൊളി ഒരു പക്കോട, അതും ചെരുപ്പിന്റെ ഷേപ്പില്. അപ്പോ പച്ചക്കറികളും ശരീരത്തിന് ഗുണമുള്ള സാധനങ്ങളും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്ക് വഴി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് കഴിക്കുമെന്നുള്ള ആ ഒരു ചെറിയ ടിപ്പ് നമ്മുടെ അമ്മമാർക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പക്ഷെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ റെസിപ്പിയും ഈ ട്രിക്കും ഒരു പുതിയ എക്സാമ്പിൾ തന്നെയാണ്. നമുക്ക് എന്തായാലും ഒരു കുട്ടി ബ്രേക്ക് എടുക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ടേക്ക് എ ബ്രേക്ക്.
1: 800,000+ നിർമ്മിതി ഉൾപ്പെടുന്ന ന്യൂയോർക്ക് സിറ്റിനെ ഒരു മിനിറ്റ് കൊണ്ട് കണ്ട് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ? എനിക്ക് വല്ല പ്രാന്തം ഉണ്ടോന്നാണോ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യ. ഒരു മിനിറ്റ് കൊണ്ട് ഇത്രയും വലിയ ന്യൂയോർക്കിനെ നമുക്ക് കണ്ടു തീർക്കാനായിട്ട് പറ്റും. ദിസ് ഇസ് ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ എലിക്കുട്ടി. ഞാൻ പറഞ്ഞത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ന്യൂയോർക്ക് നഗരം മുഴുവൻ ഒറ്റ ഫ്രെയിമില് നമുക്ക് കാണാനായിട്ട് പറ്റും. എവിടെ പോയാൽ പറ്റും എന്നാണ് ചോദ്യമെങ്കിൽ, മ്യൂസിയം ഓഫ് ദി സിറ്റി ഓഫ് ന്യൂയോർക്കിൽ നമ്മൾ പോയാൽ മതി. 800,000+ നിർമ്മിതി ഉൾപ്പെടുന്ന ന്യൂയോർക്കിനെ ഒരു ഒറ്റ ഫ്രെയിമില് പകർത്തിയിരിക്കുന്നത് നമുക്ക് കാണാട്ടോ. ഇത് ഇപ്പൊ എങ്ങനെയാ വൈറലായിട്ട് മാറിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ടിക്ടോക്കിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ത്രൂ ആണ് ഇത് വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ടിക്ടോക്കിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ന്യൂയോർക്ക് നഗരത്തെ ഇപ്പൊ എന്തായാലും മ്യൂസിയം ഓഫ് ദി സിറ്റി ഓഫ് ന്യൂയോർക്കില് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഈ ന്യൂയോർക്ക് നഗരത്തെ കണ്ട് കറങ്ങി വരാനായിട്ട് പറ്റും. ജോ മാക്കൻ എന്ന ട്രക്ക് ഡ്രൈവർ സമയം പോക്കിനാണ് ന്യൂയോർക്ക് നഗരത്തിന്റെ ഈ ഒരു മാതൃക നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. വുഡും ഫോം ബോർഡും ഒക്കെ ഉപയോഗിച്ച് ഏതാണ്ട് 2 പതിറ്റാണ്ടോളം എടുത്തിട്ടാണ് ഈ ന്യൂയോർക്ക് നഗരം പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. മറ്റേ ആ ഒരു സിനിമ ഡയലോഗ് ഓർമ്മയില്ലേ, പിള്ളേരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കുക എന്നുള്ളത്, അത് ഒട്ടുമിക്ക എല്ലാ പാരന്റ്സിന്റെയും ഒരു ലൈനാണ്. അപ്പോ ഈ ന്യൂയോർക്ക് നഗരം ഉണ്ടാക്കാനായിട്ട് ജോ മാക്കിന് കിട്ടിയ മോട്ടിവേഷനും സ്വന്തം മോളിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ. മകളുടെ നിർബന്ധ പ്രകാരമായിരുന്നു ഈ ഒരു മിനിയേച്ചർ ന്യൂയോർക്ക് നഗരത്തെ ഉണ്ടാക്കിയതും അത് ടിക്ടോക്കിൽ പബ്ലിഷ് ചെയ്തതും. എന്തായാലും പോസ്റ്റ് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് കോടിക്കണക്കിന് വ്യൂസ് ആയിരുന്നു ഈ ഒരു പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് മ്യൂസിയത്തിൽ നിന്ന് ജോയ്ക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നത്. 15 മീറ്റർ നീളവും 9 മീറ്റർ വീതിയുമാണ് ഈ ഒരു മിനിയേച്ചർ ന്യൂയോർക്ക് സിറ്റിക്കുള്ളത് കേട്ടോ. സോ എന്തായാലും ഈ ഒരു മിനിയേച്ചർ വ്യൂ ഓഫ് ന്യൂയോർക്ക് സിറ്റി കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് സോഷ്യൽ മീഡിയയിൽ പരതിയാൽ മതി, നമുക്കിത് കാണാനായിട്ട് പറ്റും. എന്തായാലും 2 പതിറ്റാണ്ട് കൊണ്ട് 1 മിനിറ്റ് കറങ്ങി കാണാൻ പറ്റുന്ന ന്യൂയോർക്ക് സിറ്റിയെ ക്രിയേറ്റ് ചെയ്ത ജോ മാക്കൻ ഇരിക്കട്ടെ ഒരു അടിപൊളി കയ്യടി. ഒരു പാട്ട് കേൾക്കാല്ലേ ടേക്ക് ബ്രേക്കില്. കീപ് ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ചില ഈവനിങ് സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വീക്കെൻഡ്സ് ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും എവിടെ നിന്നില്ലാത്ത ചില ഫുഡ് ക്രേവിങ്സ് വരാറുണ്ടല്ലേ. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഫോണിലെ ഫുഡ് ഡെലിവറി ആപ്പ് എടുക്കുന്നു, കുറെ ഹോട്ടലുകളും അതിലെ പലവിധ വിഭവങ്ങളും തപ്പുന്നു. അവസാനം ഏതെങ്കിലും ഒരു ഡിഷിൽ നമ്മൾ എത്തിപ്പെട്ട് അത് ഓർഡർ ചെയ്ത് ആ ഡിഷ് വരാനായിട്ട് കാത്തിരിക്കുന്നു. ഇങ്ങനെ ചെയ്യാത്തവരായിട്ട് ആരും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലായിരിക്കും അല്ലേ. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടും ഫുഡ് വരാതിരിക്കുന്ന സിറ്റുവേഷൻസ് നേരിട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞു തരാം ടേക്ക് ബ്രേക്കിലൂടെ. വെൽക്കം ബാക്ക് ടു ടേക്ക് ബ്രേക്ക് വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, എത്ര കാത്തിരുന്നാലും നമ്മൾ ഓർഡർ ചെയ്ത ആ ഭക്ഷണ പൊതി നമ്മളെ തേടി എത്താത്ത ഒരവസ്ഥയെ പറ്റിയാണ്. അങ്ങനെ ഒരു ഹോട്ടലോ ഭക്ഷണമോ ഒന്നും യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല എന്നതാണ് ഇതിന് പിന്നിലെ റീസൺ എന്നുള്ളത്. ഞാൻ പറഞ്ഞത് എന്താണെന്നങ്ങോട്ട് കൃത്യമായിട്ട് കലങ്ങി കാണില്ലാലേ. ശരിക്കും ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ദക്ഷിണ കൊറിയയില് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന, ഇപ്പോ വേൾഡ് വൈഡ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡോപമിൻ എന്ന ആപ്പിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇതിപ്പോ നമ്മുടെ ഇന്ത്യയിലും ഒരു ഇന്ത്യൻ വേർഷൻ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഫുഡ് നെവർ കംസ് എന്ന പേരില് രാജസ്ഥാനിലെ ഉദയപൂരിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടുള്ള പുർവൻ സ്പാർമർ, അൻഷുൽ ശർമ്മ എന്നിവരാണ് ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 22 ഹോട്ടലുകളും 327 വിഭവങ്ങളും ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. ഭക്ഷണം ഓർഡർ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഡെലിവറി ഡ്രൈവർ നിങ്ങളുടെ വീടിന് മുന്നിലെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു AI ഫോൺ കോള് നമുക്ക് കിട്ടും. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഫോൺ കോള് മാത്രമേ നമുക്ക് വരുള്ളൂ, ഫുഡ് വരത്തില്ല. ഇതുവരെ 27 ലക്ഷം പേരാണ് കേട്ടോ ഈ ഒരു ആപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ അങ്ങനെ പറ്റിക്കുന്ന ആപ്പൊന്നും അല്ല, നമ്മൾ വീട്ടിലിരുന്ന് ഈ ഒരു ആപ്പിൽ കയറി ഫുഡ് ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു, പണവും കൊടുക്കണ്ട. ഇതിപ്പോ ലാഭമായാലും നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാനുണ്ടായ മോട്ടീവ് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഞെട്ടൽ വരുന്നത്. സാധനങ്ങൾ ഓർഡർ ചെയ്യുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന മനസുഖം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഡോപമിൻ ആപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലും ഫുഡ് നെവർ കംസ് എന്ന ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ക്രേസി ട്രെൻഡ്സ് ഒക്കെ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് അറിയുമ്പോ എന്താലേ. എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാം ടേക്ക് ബ്രേക്കിൽ. കീപ് ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Take a break.
1: Hello, foodies and food lovers. Welcome back to Take a Break with me, RJ Elikutti. എന്തിനാണ് ഫുഡീസിനെയും ഫുഡ് ലവേഴ്സിനെയും മാത്രം എടുത്ത് പറഞ്ഞത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവരോട് മാത്രമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു രസകരമായിട്ടുള്ള ഫുഡ് ട്രെൻഡിനെ കുറിച്ച്. സാധാരണ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യാറുള്ളത്? മെനു കാർഡ് നോക്കും, ഇഷ്ടമുള്ള വിഭവം ഓർഡർ ചെയ്യും, കഴിക്കും, ബില്ലടയ്ക്കും, ഇറങ്ങി വരും അല്ലെ? പക്ഷേ ഈ പറയുന്ന പഴയ മെനു രീതികളൊക്കെ മാറിപ്പോയി എന്നാണ് സോഷ്യൽ മീഡിയ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ യൂഷ്വലി ഉള്ള ഡൈനിങ് എക്സ്പീരിയൻസ് ഒക്കെ അടിമുടി തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു പുതിയ കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്, ദി ഓപ്ഷൻ സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ്. അതെ, നമ്മൾ ഈ മാർക്കറ്റിലും ലേല ഹാളിലും ഒക്കെ കാണുന്നത് പോലെ ഭക്ഷണം നമ്മൾ ലേലം വിളിച്ച് കൈക്കലാക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, റെസ്റ്റോറൻറ്റ് ടേബിളിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ക്ലോക്ക് ടിക് ടിക് എന്ന് ഒച്ചയുണ്ടാക്കുന്നു, ആൻഡ് ലൈവ് പ്രൈസ് ഓഫ് യുവർ ഫേവറേറ്റ് ഡിഷ് ഡ്രോപ്സ് എവറി സെക്കൻഡ്. കസ്റ്റമേഴ്സ് തമ്മിൽ പക്കാ ഒരു പോരാട്ടമാണ് ഈ ഒരു റെസ്റ്റോറന്റ് നടക്കുന്നത്. വില കുറഞ്ഞു കുറഞ്ഞു വരുമ്പോ അയ്യോ ഇനി ആരെങ്കിലും ഓർഡർ ചെയ്യോ എന്ന പേടിയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിലയിൽ ആ ഒരു ഡിഷ് സ്വന്തമാക്കാനായിട്ട് നമ്മൾ ആ ഒരു റെസ്റ്റോറന്റിലെ ബട്ടൺ അമർത്തണം. ആൻഡ് ഈ ഒരു ക്രേസി എക്സ്പീരിയൻസിന്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഗെയിമിഫൈഡ് ഡൈനിങ് ആണ്. അതായത് വെറും ഒരു ഭക്ഷണം കഴിക്കൽ മാത്രമല്ല, ഇതൊരു പക്ക ഗെയിം പോലെയാണ് കേട്ടോ. വില എപ്പോ താഴുമെന്നുള്ള ആകാംക്ഷയും ആവേശവും കൊണ്ട് റെസ്റ്റോറന്റ് ആകെ ഒന്ന് ചൂടാകും. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹ്യൂജ് ഡിസ്കൗണ്ട്സിലാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത്. അതായത് കൃത്യമായ സമയത്ത് ലേലം ഉറപ്പിച്ച വിഭവങ്ങൾ പകുതി വിലയ്ക്കോ അല്ലെങ്കിൽ അതിലും താഴെയോ റേറ്റിൽ നമുക്ക് സ്വന്താക്കാനായിട്ട് സാധിക്കും. ആൻഡ് അടുത്തത് ഫുഡ് വേസ്റ്റ് റിഡക്ഷൻ ആണ്. ബാക്കി വരാൻ സാധ്യതയുള്ള വിഭവങ്ങളും ആ ഒരു ദിവസത്തെ സ്പെഷ്യൽ ഐറ്റങ്ങളും പെട്ടെന്ന് ലേലത്തിൽ വെച്ച് കുറഞ്ഞ വിലയിൽ വിറ്റഴിക്കാൻ സാധിക്കുന്നത് കൊണ്ട് റെസ്റ്റോറന്റുകാർക്ക് ഫുഡ് വേസ്റ്റേജ് വൻതോതിൽ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. സോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, കസ്റ്റമേഴ്സിന്റെ എന്റർടൈൻമെന്റും വൻ ലാഭവും, റെസ്റ്റോറന്റുകൾക്ക് സീറോ വേസ്റ്റേജും നല്ല ബിസിനസ്സും. എ പ്യുവർ വിൻ വിൻ സിറ്റുവേഷൻ അല്ലെ. നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ പ്രധാനപ്പെട്ട

സിറ്റീസിലെ റെസ്റ്റോറൻറ്റുകളിലും കഫകളിലും ഒക്കെ ഈ ഒരു ലേല ശൈലി ഡൈനിങ് ഇപ്പോ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫുഡീസ്, ഇതുപോലൊരു ഐറ്റം നമ്മുടെ നാട്ടിലടുത്തുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ലേലം വിളിച്ച് ഫുഡ് മേടിക്കാനായിട്ട് റെഡിയാണോ? അങ്ങനെ ലേലം വിളിച്ച് നിങ്ങൾ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഫുഡുകൾ ഏതൊക്കെയായിരിക്കും നമുക്കൊന്ന് ആലോചിക്കാം. ഒരു പാട്ടും കേട്ടോണ്ട് ദിസ് ഇസ് ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ ലിക്വിഡ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Take a break.
1: വെൽക്കം ബാക്ക് ടു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റിനെ പറ്റി പറയാനായിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് വാച്ചുകളും ഒക്കെ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും അല്ലാതെ നമ്മുടെ കയ്യിലോ കഴുത്തിലോ ഒക്കെ ഒരു ചെറിയ ആഭരണം പോലെ നമുക്ക് അണിയാൻ പറ്റുന്ന, എന്നാൽ ഉള്ളിൽ വൺ എ ഐ പവർ ഉള്ള ഒരു ഗാഡ്ജറ്റ് വന്നിട്ടുണ്ടെങ്കിലോ. യെസ് ഗൈസ്, മെറ്റ ഹാസ് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ദ ലേറ്റസ്റ്റ് ഇന്നോവേഷൻ, ദി മെറ്റ മ്യൂസ് ആൻഡ് മെറ്റ ചാം. നമ്മുടെ മെറ്റ ഏറ്റവും പുതിയ എ ഐ റെവല്യൂഷനുമായിട്ട് ഇപ്പോ രംഗത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് അപ്പ്, വെയറബിൾ ഫാഷൻ മീറ്റ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളതാണ്. അതായത് ഇതൊരു സാധാ സ്മാർട്ട് ഡിവൈസ് എന്നതിലുപരി കാണാൻ വളരെ സ്റ്റൈലിഷ് ആയ ഒരു ഫാഷൻ ആക്സസറി പോലെ ആയിരിക്കും. ഒരു നെക്ലേസ് പെൻഡന്റ് പോലെയോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റിലെ ഒരു ചാമിംഗ് കഷ്ണം പോലെയോ ഒക്കെ ഇത് സ്റ്റൈലായിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ലാതെ ഓൾവേസ് ഓൺ മെറ്റ എ ഐ, ഇതില് ഇൻബിൽറ്റ് ആയിട്ട് മെറ്റയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് എ ഐ അസിസ്റ്റന്റ് ഉണ്ടായിരിക്കുന്നതാണ്. സോ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി തരാനും ലൈവ് ആയിട്ട് വോയിസ് നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ ഈ ഒരു മെറ്റ മ്യൂസ് മെറ്റ ചാമിലൂടെ സാധിക്കും. ആൻഡ് അതുപോലെ തന്നെ ഹാൻഡ്സ് ഫ്രീ കൺട്രോൾ ആണ്. ഫോൺ പോക്കറ്റിൽ നിന്ന് പുറത്തെടുക്കാതെ തന്നെ നോട്ടിഫിക്കേഷനുകൾ അറിയാനും വോയിസ് കമാൻഡുകൾ നൽകാനും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഡിവൈസിലൂടെ സാധിക്കും. അതുപോലെ തന്നെ സ്മാർട്ട് ക്യാമറ ഇന്റഗ്രേഷൻ ആണ് ഇതിലുള്ളത്. വളരെ ചെറുതാണെങ്കിലും നമ്മളുടെ മുന്നിലെ കാഴ്ചകളെ തിരിച്ചറിയാനും ഒബ്ജക്റ്റുകളെ സ്കാൻ ചെയ്യാനും ഒക്കെ ഇതിലെ ലെൻസുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് സീംലെസ് എക്കോസിസ്റ്റം. നമ്മളുടെ മെറ്റ സ്മാർട്ട് ഗ്ലാസുമായിട്ടും സ്മാർട്ട് ഫോണും ഒക്കെ ആയിട്ട് ഇത് കണക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഈ പറയുന്ന സാങ്കേതിക വിദ്യ വെറും ഒരു ഗാഡ്ജറ്റ് മാത്രമാവാതെ നമ്മൾ ദിവസവും അണിയുന്ന ഫാഷന്റെ ഭാഗമായിട്ട് മാറാൻ പോവുകയാണെന്ന്. ടെക് ആൻഡ് ഫാഷൻ കമ്പൈൻഡ് ഇൻ ടു പ്യുവർ പെർഫെക്ഷൻ. സോ ഗാഡ്ജറ്റ് ലവേഴ്സ്, ഇതുപോലൊരു സ്റ്റൈലിഷ് എ ഐ പെൻഡന്റ് അല്ലെങ്കിൽ ചാമിംഗ് ഗാഡ്ജറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് എന്തായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്? നമുക്കൊന്ന് ആലോചിക്കാം. ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ടേക്ക് ബ്രേക്കും വൈൻഡപ്പിൽ എത്തിയിരിക്കുകയാണ്. സോ നമ്മുടെ നാട്ടിലുള്ള അടിപൊളി വിശേഷങ്ങളും അപ്ഡേഷൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ടേക്ക് ബ്രേക്കിലൊക്കെ കേൾക്കാം കേട്ടോ നെക്സ്റ്റ് വീക്കിൽ. എന്തായാലും ഇന്നത്തെ ടേക്ക് ബ്രേക്ക് ഇതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു കിരളൻ വീക്കെൻഡ് ആൻഡ് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് നിശാഗന്ധിയുമായിട്ട് നമ്മുടെ ആർജു ശ്രീശാന്ത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു ആശ്രയ FM 19.9 നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലോകത്തിന് മുന്നിൽ എപ്പോഴും സന്തോഷവാനായി തമാശകൾ പറഞ്ഞ് മറ്റുള്ളവരെ ചേപ്പിച്ച് നടക്കുന്ന പലരും തിരികെ സ്വന്തം മുറിയിലെ ഇരുട്ടിലെത്തുമ്പോൾ നിശബ്ദരായി കരയാറുണ്ട്. അവരുടെ പുഞ്ചിരിക്ക് വലിയ തിളക്കമുണ്ടാവും. പക്ഷേ ആ തിളക്കത്തിന് പിന്നിൽ ഒരുപാട് കണ്ണുനീർത്തുള്ളികൾ ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ സമുദ്രം തന്നെ കാണും. സ്വന്തം സങ്കടങ്ങൾ ആരും കാണാതിരിക്കാൻ അവർ കണ്ടെത്തുന്ന ഏറ്റവും വലിയ ആയുധമാണ് ആ വലിയ ചിരി. കാരണം സ്വന്തം വേദനകൾ മറ്റൊരാളോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകുമോ എന്ന ഭയം, അല്ലെങ്കിൽ തൻ്റെ സങ്കടങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമാകുമോ എന്ന തോന്നൽ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന മുഖങ്ങളിലാണെന്ന് പറയുന്നത് എത്രത്തോളം സത്യമാണ് അല്ലെ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ചിലരെ കണ്ടിട്ടില്ലേ, ഒരു കൂട്ടത്തിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതും അവനായിരിക്കും. അവർക്ക് യാതൊരുവിധ സങ്കടങ്ങളുമില്ല എന്ന് നമുക്കൊക്കെ തോന്നിപ്പോവും. എന്നാൽ ആ ചിരിക്കുന്ന മുഖം അവരുടെ യഥാർത്ഥ മുഖമല്ല, അത് ആക്ച്വലി ഒരു കവചമാണ്. ഉള്ളിലെ മുറിവുകൾ ആരും കാണാതിരിക്കാൻ അവർ സ്വയം തുന്നിയുണ്ടാക്കിയ ഒരു കവചം. പലപ്പോഴും അവരായിരിക്കും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കാരണം വേദന എന്താണെന്ന് അവർക്ക് മറ്റാരേക്കാളും നന്നായി അറിയാം. മറ്റുള്ളവരെങ്കിലും ചിരിപ്പിക്കുമ്പോൾ അവരുടെ വേദനകൾക്ക് താൽക്കാലികമായെങ്കിലും ഒരു ശമനം കിട്ടുന്നുണ്ടാകാം. പക്ഷേ ഒരു പാട്ട് കേൾക്കുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ ആ ചിരി പതുക്കെ മാഞ്ഞു പോവുകയും ഒളിപ്പിച്ചു വച്ച ആ വലിയ കടൽ അവരുടെ കണ്ണുകളിലൂടെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുകയും ചെയ്യും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഈ പ്രണയവും സൗഹൃദവും പലപ്പോഴും ചില ആളുകളുടെ ഉള്ളിലെ കടലുകളെ കുറച്ചുകൂടി ആഴമുള്ളതാക്കാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ നമ്മളെ വിട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാകാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ആ വേദന പുറത്തു കാണിക്കാൻ പലർക്കും കഴിയില്ല. എനിക്കൊരു

ഒന്ന് നോക്കാൻ കഴിഞ്ഞാൽ. അവിടെ ചിതറിക്കിടക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുടെ ചില്ലു കഷ്ണങ്ങൾ നമുക്കൊക്കെ കാണാൻ പറ്റും. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എന്തുകൊണ്ടാണ് മനുഷ്യനിങ്ങനെ സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും സമൂഹവും ചുറ്റുപാടുകളും നമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന ചില പ്രതീക്ഷകളാണ് ഇതിന് കാരണം. നീ സ്ട്രോങ് ആണ്, നീ സ്ട്രോങ് ആയിരിക്കണം. നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കരയുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളെ ഭയന്നാണ് പലരും സ്വന്തം സങ്കടങ്ങളെ ചിരിയുടെ കമ്പിളിപ്പുതപ്പിനുള്ളിൽ ഒളിപ്പിക്കുന്നത്. ആൺകുട്ടികൾ കരയാൻ പാടില്ലെന്നും എപ്പോഴും കരുത്തരായിരിക്കണമെന്നും പറയുന്ന ഈ ലോകത്ത് എത്രയോ പുരുഷന്മാർ തങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അതുപോലെ കുടുംബത്തിന് വേണ്ടി സ്വന്തം സ്വപ്നങ്ങളെയും സങ്കടങ്ങളും ഒരു പുഞ്ചിരിയിൽ ഒളിപ്പിക്കുന്ന എത്രയോ സ്ത്രീകൾ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി സ്വന്തം വികാരങ്ങളെ ശ്വാസമുട്ടിച്ച് കൊല്ലുന്നവരാണ് ഇവർ. അവർക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, അവരെ കേൾക്കാൻ തയ്യാറുള്ള, അവരെ വിധിക്കാത്ത ഒരു മനസ്സാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എത്രയൊക്കെ സങ്കടങ്ങൾ ഉള്ളിലൊളിപ്പിച്ച് വെച്ച് ചിരിക്കുമ്പോഴും ചില മനുഷ്യരുടെ ഉള്ളിലൂടെയോ ഒരു കൊച്ചു മോഹമുണ്ട്. ആരെങ്കിലും ഒരാൾ തൻ്റെ ഈ അഭിനയം മനസ്സിലാക്കിയിരുന്നെങ്കിലെന്ന് അവർ ചിന്തിക്കും. നീ എത്ര ചിരിച്ചാലും നിന്റെ ഉള്ളിലെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഒരാളെങ്കിലും വന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന് അവർക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടാവും. ആരെങ്കിലും തൻ്റെ തോളിൽ തട്ടി ഒന്നും പറയണ്ട, ഒന്ന് കരഞ്ഞോളൂ എന്ന് പറയുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി ഈ ചിരിക്കുന്ന മുഖങ്ങൾ കൊതിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും അങ്ങനെ ഒരാൾ ഈ മനുഷ്യരുടെ ആരുടെയും ലൈഫിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും കൂടുതൽ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ചിരിയുടെ ശബ്ദം കൂടുന്നതിനനുസരിച്ച് ഉള്ളിലെ സങ്കടങ്ങളുടെ ആഴവും കൂടുന്നുണ്ട് എന്നതാണ് സത്യം. ആ കണ്ണുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ചിരി ഒരിക്കലും എത്തി നോക്കാത്ത ആഴത്തിലുള്ള ഒരു ഏകാന്തതയെ കേൾക്കുക. ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പകലിന്റെ വെളിച്ചവും ബഹളങ്ങളും അവസാനിക്കുമ്പോൾ ആരും കാണാതെ ചില മനുഷ്യർക്ക് അവരായി ഇരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് പലപ്പോഴും ഈ രാത്രികൾ. അപ്പോൾ അവർ ആ ചിരിയുടെ മുഖം മൂടി പൂർണ്ണമായും അഴിച്ചു വെക്കും. ഉള്ളിലെ കടലിന് അതിരുകളില്ലാതെ അലയടിക്കാൻ അവർ അനുവാദം നൽകും. ഒരുപക്ഷെ സ്വന്തം കിടക്കയോടോ അല്ലെങ്കിൽ ആകാശത്തെ നക്ഷത്രങ്ങളോടോ അവർക്ക് തങ്ങളുടെ സങ്കടം പറയും. ആരും കാണാതെയുള്ള അത്തരം കരച്ചിലുകൾക്ക് ശേഷം കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അതാണ് അടുത്ത പകൽ വീണ്ടും ആ ചിരിയുടെ മുഖം മൂടി അണിയാൻ ഈ മനുഷ്യർക്കൊക്കെ ഊർജം നൽകുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

ഞാൻ പറയുന്നത് നിങ്ങളെക്കുറിച്ചാണല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അതെ, ഇത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. സ്വന്തം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും ചിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ നിശാഗതി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് തെറ്റല്ല. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കരയിടമെന്ന് തോന്നുമ്പോൾ ആ കടൽ മുഴുവനായി പുറത്തേക്ക് ഒഴുക്കിവിടണം. കാരണം വല്ലാതെ കെട്ടി നിർത്തിയാൽ ഏത് വലിയ അണക്കെട്ടും തകർന്നു പോകും. ഇനി മുതൽ നിങ്ങളുടെ ചുറ്റുമുള്ള ചിരിക്കുന്ന മൃഗങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. ആ ചിരിക്ക് പിന്നിൽ എവിടെയെങ്കിലും ഒരു തുള്ളി കണ്ണുനീർ തിളങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക. അവർക്ക് വേണ്ടത് ഉപദേശിക്കാൻ ആളുകളെയല്ല, സ്നേഹത്തോടെയുള്ള ഒരു കേൾവിക്കാരനെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സസരി ഗ പ